ഒരച്ഛനും മകനും കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. വഴിയിൽ കണ്ട താഴ്ന്നു നിൽക്കുന്ന ഒരു മരക്കൊമ്പ് ഒടിക്കണമെന്ന് മകൻ പറഞ്ഞപ്പോൾ നിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ശ്രമിക്കുമെന്ന് അച്ഛൻ അവനോട് പറഞ്ഞു. മകൻ തന്റെ മുഴുവൻ കരുത്തുമെടുത്ത് പലതവണ ശ്രമിച്ചിട്ടും അതൊടിക്കാൻ കഴിയാതെ വന്നപ്പോൾ തനിക്കതിനുള്ള കഴിവില്ലെന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെട്ടു. അപ്പോൾ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നിന്റെ സർവ്വശക്തിയും ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിന്റെ അച്ഛനായ ഞാനും നിന്റെ ശക്തിയുടെ ഭാഗമാണ്. പക്ഷെ നീ എന്നോട് സഹായം ചോദിച്ചില്ല. ജീവിതത്തിൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നേരിട്ട് നാം തളർന്നു പോകാറുണ്ട്. എന്നാൽ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും സഹായം തേടുന്നത് നമ്മുടെ ബലഹീനതയല്ല, മറിച്ച് മുന്നേറാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 6, കൊല്ലവർഷം 1201, കർക്കിടകം 21, വ്യാഴാഴ്ച. ഇന്ന് ഹിരോഷിമ ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ലോകമെമ്പാടും ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത്. 1945 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതിന്റെ നടക്കുന്ന ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത്. ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവനെടുത്ത ആ വലിയ ദുരന്തം ആണവായുധങ്ങൾ മനുഷ്യരാശിക്ക് എത്രത്തോളം അപകടകരമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
4: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഇങ്ങനെ ഓടി വന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഇംഗ്ലീഷ് പാഠപുസ്തകമുണ്ട്, അതിനകത്തൊരു വരിയുണ്ട്, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ശരിയല്ലേ, നമ്മുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകും. എന്നാൽ ആ ഒരു ഫ്ലോയിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഇങ്ങനെ ഡൗൺ ആക്കാൻ നിന്നാൽ ശരിക്കും പണി വാളും. എന്നാൽ അറ്റ് ദ സെയിം ടൈം തന്നെ എല്ലാത്തിനെയും ഒരുപാട് പോസിറ്റിവിറ്റിയോടെ എടുത്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിച്ചാലോ നമുക്കതിൻ്റേതായ റിസൾട്ടും നമ്മുടെ ലൈഫിൽ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത നെക്സ്റ്റ് 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ രാവിലെ നമുക്ക് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര.
8: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: Morning Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 14 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിലേക്ക് വരാനാണെങ്കിൽ ഇന്ന് August 6th ആണ്. ലോക ചരിത്രത്തിൽ മനുഷ്യന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ മറക്കാൻ പാടില്ലാത്ത ഒരു ദിവസമാണിന്ന്. അത് ഹിരോഷിമ ഡേ ആണ്. 1945 ജപ്പാനിലെ ഹിരോഷിമ എന്ന നഗരത്തിന് മുകളിലേക്ക് ആദ്യത്തെ അണുബോംബ് വീഴുമ്പോൾ നിമിഷ നേരം കൊണ്ടില്ലാതായത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വപ്നങ്ങളുമാണല്ലേ. അപ്പോൾ അതിൻ്റെ ആഴത്തിലുള്ള മുറിവുകളും വേദനകളും ഇന്നും ആ മണ്ണിൽ പൂർണ്ണമായിട്ടും ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ എന്തിനാണ് എല്ലാ വർഷവും ഈ ദിവസം ഇങ്ങനെ ഓർക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഇനി ഒരിക്കലും മനുഷ്യർക്കിടയിൽ ഒരു യുദ്ധം ഉണ്ടാകരുത്, ഇനി ഒരു തലമുറയും അത്തരമൊരു ദുരന്തം അനുഭവിക്കാൻ ഇടവരരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ശരിയല്ലേ? വെറുപ്പും വിദ്വേഷവും മാറ്റിവെച്ച് നമുക്ക് വേണ്ടത് സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ലോകമാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റിയോടുകൂടി തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. വാർത്തകൾ വിശദമായി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് രേഖകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. അതേസമയം നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നലെയും പ്രതിപക്ഷ ബഹളം. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ത്യയെ ഉള്ളടക്ക നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുന്ന നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് രാജ്യത്തുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന്റെ സഹമേധാവി ടെഡ് സരാൻഡോസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മാധ്യമ വിനോദ മേഖലയിലെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസ്, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായുള്ള പങ്കാളിത്തത്തിലൂടെ പുതിയ തലമുറയിലെ സർഗാത്മക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമിടുന്നതായും പ്രഖ്യാപിച്ചു. യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ. എല്ലാ രൂപത്തിലുമുള്ള മാനുവൽ സ്കാവഞ്ചിംഗ് രീതികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളികളിൽ ഒന്നായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ആഫ്രിക്ക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസന പങ്കാളിത്തം, വ്യാപാരത്തിനും നിക്ഷേപത്തിനുമുള്ള തുറന്ന വിപണികൾ, ആഫ്രിക്കയുടെ വികസനത്തിനായുള്ള ഡിജിറ്റൽ വിപ്ലവം എന്നിവയിലൂടെ ആഫ്രിക്കയ്ക്ക് സുപ്രധാന സ്ഥാനമാണ് ഇന്ത്യ നൽകുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Our bilateral trade stands at $93 billion last year. Similarly, India has emerged as one of the top investors in Africa with cumulative investments exceeding $80 billion. And these are spread across a varied set of sectors from telecom, energy, pharmaceuticals, infrastructure, agriculture and digital services.
0: കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് ആലപ്പുഴയിൽ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കോട്ടയം താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കേരളത്തിൽ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പുനൽകി. ഉത്തരാഖണ്ഡിലെ സിൽക്യാര ടണൽ രക്ഷാപ്രവർത്തനത്തിനിടെ അസാധാരണ ധീരതയും നിസ്വാർത്ഥ സേവനവും കാഴ്ചവച്ച 12 ഖനി തൊഴിലാളികൾക്ക് സർവോത്തം ജീവൻ രക്ഷാ പദക് നൽകി ആദരിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് അവാർഡുകൾ സമ്മാനിച്ചത്. വലിയ വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നായിരുന്നു സിൽക്യാര തുരങ്കത്തിൽ നടന്നതെന്ന് ശ്രീ ഗഡ്കരി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലെയുള്ള ഉപരോധം യുഎസ് പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. കടലിടുക്കിന്മേൽ തങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണം വേണമെന്ന നിബന്ധനയിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. ഉള്ളടക്കം ആർക്കൊക്കെ ലഭിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് മെറ്റയായതിനാൽ കമ്പനിയെ വെറും ഇടനിലക്കാരായി കണക്കാക്കാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. അത്തരം ഉള്ളടക്കങ്ങളിൽ ഖേദിക്കുന്നതായി മെറ്റ അറിയിച്ചു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ഈ ദിനത്തിൽ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത പ്രവർത്തക സമിതി യോഗം താഷ്കെന്റിൽ ചേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അടിസ്ഥാനമാക്കിയുള്ള 6 യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ദിനേഷ് കുമാറും ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയ സൈനിക സഹകരണ വിഭാഗം മേധാവിയും അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. ഓണാവധിക്ക് കോട്ടയത്ത് നിന്ന് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള ട്രെയിൻ ഉൾപ്പെടെ പ്രത്യേക ട്രെയിനുകൾ ഈ മാസം 12 മുതൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടുന്ന വിധത്തിലാണ് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള പ്രത്യേക ട്രെയിൻ. 25 വൈകിട്ട് 4:30 ഹുബ്ബള്ളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിനാണ് തിരുവോണനാളിൽ മടക്കയാത്ര നടത്തുക. ചരളപ്പള്ളിയിൽ നിന്ന് കാട്ട്പാടി വഴി കൊല്ലത്തേക്ക് വെള്ളിയാഴ്ചകളിലും തിരിച്ച് ശനിയാഴ്ചകളിലും നടത്തുന്ന ഓണം പ്രത്യേക ട്രെയിൻ സർവീസ് 5 ലഭ്യമാകും. തിരുവനന്തപുരം മംഗലൂരു സ്പെഷ്യൽ ട്രെയിൻ ബുധനാഴ്ചകളിലും തിരിച്ചുള്ള ട്രെയിൻ വ്യാഴാഴ്ചകളിലും 3 സർവീസ് നടത്തും.
0: തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന 16 ഇന്ത്യ ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പ് ഡിവിഷൻ എ വിഭാഗത്തിൽ ഒഡീഷ, പഞ്ചാബ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ ടീമുകൾ സെമി ഫൈനലിൽ കടന്നു. ഇന്ന് നടക്കുന്ന സെമി ഫൈനലുകളിൽ ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സമഗ്രമായ പരിചരണ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നത് ലക്ഷ്യമിട്ട് റിപ്പോർട്ട് പുറത്തിറക്കിയ നീതി ആയോഗ്. സമഗ്രമായ പരിചരണ ആവാസ വ്യവസ്ഥ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സാമൂഹിക വികസനത്തിനും അനിവാര്യമാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. വൈദ്യചികിത്സയേക്കാൾ പരിചരണത്തിലാണ് കൂടുതൽ ഫലപ്രാപ്തിയെന്ന് ചടങ്ങിൽ സംസാരിച്ച വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് പരിക്കേറ്റു. പട്രോളിംഗ് സംഘം കണ്ടെത്തിയ ലാൻഡ് മൈൻ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ സൈനികരെ ചികിത്സയ്ക്കായി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ക്യൂബയിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അമേരിക്ക. ക്യൂബയിലേക്ക് കൂടുതൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായാണ് റിപ്പോർട്ട്. ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായി പ്രസിഡന്റ് മിഗുൽ ഡയസ് കാനൽ ആരോപിച്ചിരുന്നു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. വാർത്തകൾ കഴിഞ്ഞു.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
7: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

വളരെ ഡിഫിക്കൽട്ടാണ്. സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ പോകുന്നവർ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് നമ്മൾ കുറച്ചധികം ജാഗ്രത പാലിക്കേണ്ട ഒരു ടൈം കൂടിയാണ്. ആൻഡ് ഓൾസോ കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. ഇന്നും നാളെയും, അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അതിതീവ്രമായിട്ടുള്ള മഴ തുടരുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ശനിയാഴ്ചയും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴയായതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടുമാണ് കേട്ടോ. ഇനി നാളത്തെ അവസ്ഥയിലോട്ട് നോക്കുകയാണെങ്കിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് ഉള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ മഴ ഇനിയും കൂടും. അതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത യാത്രകളൊക്കെയാണെങ്കിൽ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. കുടയും റെയിൻകോട്ടും ഒക്കെ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക. ആൻഡ് ഓൾസോ റോഡിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വണ്ടി ഓടിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിച്ച് സാവധാനം പോവുക. അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഓൾസോ ഇങ്ങനൊരു അപ്ഡേറ്റ് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. അതാ ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു കിടിലം അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. ഓപ്പൺ AIയുടെ സ്റ്റുഡൻറ് ആക്റ്റീവ് പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ ക്യാമ്പസ് ലീഡുകളെ വിളിക്കുന്നുണ്ട്. സ്വന്തം കോളേജിൽ AI വർക്ക്ഷോപ്പുകളും പരിപാടികളും നടത്താൻ താല്പര്യമുള്ള 2 പേർക്കാണ് അവസരം. ഇതിന് AI കുറിച്ച് മുൻപരിചയം ഒന്നും തന്നെ വേണ്ട, ട്രെയിനിങ് അവർ തന്നെ നൽകുന്നതാണ്. ഇനി ഇതുകൊണ്ടിട്ടുള്ള ബെനഫിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ക്യാഷ് സ്റ്റൈപ്പൻഡ്, ഫ്രീ ChatGPT സബ്സ്ക്രിപ്ഷൻ, പരിപാടികൾ നടത്താനുള്ള ഫണ്ട്, പിന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2027 സക്ഷാൽ ഓപ്പൺ AIയുടെ ആസ്ഥാനം സന്ദർശിക്കാൻ ഒരു കിടലം ചാൻസും ഉണ്ട് കേട്ടോ. 18 വയസ്സ് കഴിഞ്ഞ 2027 ഡിസംബറിന് ശേഷം മാത്രം ഡിഗ്രി കഴിയുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക. ആഴ്ചയിൽ ഒരു 4 മുതൽ 6 മണിക്കൂർ ഇതിനായിട്ട് മാറ്റിവെക്കണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ അപ്ലൈ ചെയ്തോളൂ, കാരണം ഓഗസ്റ്റ് 11 രാവിലെ 12:30 വരെയാണ് അവസാന സമയം. അപ്പോൾ ആരും ഈ ഒരു കിളം ചാൻസ് ഒന്നും മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ചാടി ഗജപടിവിലമർന്ന്.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand ന് സമീപം പുലമൺ കൊട്ടാരക്കര.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, വിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
8: മോർണിംഗ് മോജോ.
9: Once again, we are back on Morning Mojo with me, RJ Sultana. അതായത് നമ്മുടെ 10th class പാസ്സായിട്ടുള്ള കൂട്ടുകാർക്കായിട്ട് വ്യോമസേനയിൽ വന്ന അഗ്നിവീർ വായു നോൺ കോമ്പാറ്റന്റ് ഒഴിവുകളെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. പാചകം, അലക്ക്, തയ്യൽ, ഹോസ്പിറ്റാലിറ്റി, ഹൗസ് കീപ്പിംഗ് പോലുള്ള സഹായ സേവനങ്ങളിലേക്കാണ് ഈ 4 വർഷത്തെ കരാർ നിയമനം. 10th class പാസ്സായ 2005 ജനുവരി 1 നും 2009 ജൂലൈ 1 നും ഇടയിൽ ജനിച്ച് പ്രായം 22 വയസ്സിൽ കവിയാത്ത അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഓൺലൈൻ വഴി ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. വെബ്സൈറ്റിൽ നിന്ന് ഫോം ഡൗൺലോഡ് ചെയ്ത് ക്യാപിറ്റൽ ലെറ്ററിൽ പൂരിപ്പിച്ച് 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് തപാൽ വഴിയോ ഡ്രോപ്പ് ബോക്സ് വഴിയോ മാത്രമേ അയക്കാൻ പാടുള്ളൂ. August 17th അപേക്ഷ എത്തിച്ചേരേണ്ട അവസാന തീയതി. ആൻഡ് നിങ്ങൾക്ക് ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഇതാണ്, agnipathvayu.cdac.in എന്ന വെബ്സൈറ്റ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, agnipathvayu.cdac.in എന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് എഴുത്തു പരീക്ഷ, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, പ്രാക്ടിക്കൽ പരീക്ഷ, മെഡിക്കൽ പരിശോധന എന്നിവയാണ് ഇതിലെ 4 ഘട്ടങ്ങൾ. ഇതിന് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാത്തതിനാൽ പണം ചോദിച്ചു വരുന്ന തട്ടിപ്പുകളെ കരുതിയിരിക്കുക. ആൻഡ് 10th class പാസ്സായ ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിശ്വസം കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളൂ ടു ദ നമ്പർ 0474291900. 0474291900. ആൻഡ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9524906490900. So keep on listening to Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സൺ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: മോർണിംഗ് ഓജോ.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജി സുൽത്താന. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ ടൈം 8:00 കഴിഞ്ഞു, കൃത്യം 32 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത 9 വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. സോ വിളിക്കാം, വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291909 ആൻഡ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9526490906. 9526690909. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസാണ് ഈ രാവിലെ തന്നെ നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് നാം സമ്പാദിച്ചതിലല്ല, നാം മറ്റുള്ളവർക്ക് നൽകിയ പുഞ്ചിരികളിലാണ്. ഒരു ചെറിയ സഹായം ഒരു വലിയ പ്രതീക്ഷ. ഒരു ജീവിതത്തിൻ്റെ സന്തോഷം ചാരിറ്റിയിൽ പങ്കാളികളാകൂ. നന്മ എന്നും നിലനിൽക്കട്ടെ. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, ഈച്ച് ആൻഡ് എവറി പേഴ്സൻ്റെ ലൈഫിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമുക്ക് പോലും അറിയാത്ത ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ഒരു പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു ദിവസം തന്നെ വളരെ ബ്രൈറ്റ് ആക്കിയേക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു നല്ലൊരു വ്യാഴാഴ്ച ദിവസം വിഷ് ചെയ്യാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വർക്കിംഗ് ഫോർ സക്സസ് വിൽ മേക്ക് യു എ മാസ്റ്റർ, ബട്ട് വർക്കിംഗ് ഫോർ സാറ്റിസ്ഫാക്ഷൻ വിൽ മേക്ക് യു എ ലെജൻഡ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മളിങ്ങനെ നമ്മുടെ ഒരു സക്സസ്സിനായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലൊരു പക്ഷേ ഒരു മാസ്റ്റർ ആവുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മളൊരു സാറ്റിസ്ഫാക്ഷനായിട്ട് നമുക്ക് സെൽഫായിട്ടൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അതിലൊരു ലെജൻഡ് ആക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ലെജൻഡ് ആവാൻ സാധിക്കട്ടെ. ആൻഡ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം വിഷ് ചെയ്യുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആസ്ട്രിയ, ഞാൻ റാംജി. ഇന്ന് അനുപ്രിയയ്ക്കും അനുജയ്ക്കും സുൽത്താനയ്ക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ അനുപ്രിയയ്ക്കും അനുജയ്ക്കും ആൻഡ് ഓൾസോ റാംജി ചേട്ടനും ആസ്ട്രിയ എഫ് എം 90 പേരിലും എൻ്റെ പേരിലും നല്ലൊരു വ്യാഴാഴ്ച ദിവസം വിഷ് ചെയ്യാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷ് ചെയ്യാനും വിളിക്കുകയും ചെയ്യാം. ആൻഡ് ഓൾസോ മെസ്സേജ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.

0: Morning Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio Global Ippol, Samayam Krithiyam, 8 Mani Kazhinju, Krithiyam 46 Minute Aayirikkayanu, Yes, Zero Time, Nammada Morning Mojo il Wishing Segment Aanu, Ippol Aadyam Thanne Message Aayichirikkunnathu, Muhammad Chetan Aanu, Chetan Aayichirikkunnathu, Inganeyanu, Good Morning Radio Austria FM, Jeevithathil Ethra Kashtapadukal Vannalum Jeevichu Theeru, Manassu Ethratholam Vedanikkappettalum Punjirichu Theeru, Vicharichathu Pole Karyangal Nadakkathe Varumbol Ottu Pokkan പഠിക്കണം. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ആൻഡ് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ലൈഫാണ് ഒരുപാട് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും എന്നും പറഞ്ഞ് നമുക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു നല്ലൊരു വ്യാഴാഴ്ച ദിവസം വിഷ് ചെയ്യുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് ഇങ്ങനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആസ്ട്രിയ എഫ് എം. ബന്ധങ്ങൾ നിലനിർത്തുന്നത് സ്നേഹം മാത്രം കൊണ്ടല്ല, ബഹുമാനം, വിശ്വാസം, ക്ഷമ, മനസ്സിലാക്കൽ എന്നിവ കൂടി ഉണ്ടാകണം. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. കാരണം പലപ്പോഴും പല കണക്ഷൻസും പല

ബന്ധങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് സ്നേഹം കൊണ്ട് മാത്രമാകില്ല, പലപ്പോഴും ക്ഷമ, അതുപോലെ തന്നെ അവരോടുള്ള ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴായിരിക്കും ശരിക്കും ഒരു ബന്ധം മുന്നോട്ട് പോവുക അല്ലേ. അതുപോലെ തന്നെ ഈ റെസ്പെക്റ്റ് എന്നൊരു സംഭവം നമുക്ക് ഒരിക്കലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ സാധിക്കില്ല, ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ കൊടുത്താൽ മാത്രമേ അത് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവർക്കും പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം സ്നേഹത്തോടെയും മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ള ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷയമാണ് കേട്ടോ. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 0474291909 എന്ന നമ്പറിലേക്ക് വിളിക്കുകയും ആൻഡ് ഓൾസോ 9526490090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
6: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
7: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
5: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
7: YS ഉള്ളപ്പോൾ വൈ വറി.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Once again we are back on Morning Mojo with me RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷ സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി കുറച്ച് മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, മൗനം ശീലമാക്കുക, പിന്നെ ഈ ലോകത്ത് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ആരും നിങ്ങളുടെ മൗനത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അത് നിങ്ങൾക്ക് നൽകുന്ന കരുത്ത് വലുതാണ്. പല പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരം ഒരു പുഞ്ചിരി കലർന്ന മൗനമാണ്. ഹായ് ആശ്രിയ, നല്ലൊരു വ്യാഴാഴ്ച ദിവനം ആശംസിക്കുന്നു. ആശ്രിയയിലെ എല്ലാവർക്കും ശുഭദിനം. ഹായ് സുൽത്താനക്കുട്ടി എന്ന് പറഞ്ഞാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒരു സിമ്പിൾ സ്മൈലും അതുപോലെ തന്നെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ് പലപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അങ്ങനെ നമുക്ക് മൗനത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ആൻഡ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ള ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യാഴാഴ്ച ദിവസം വിഷയിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, താമര ഉണ്ടാക്കുന്നത് ചെളിയിൽ നിന്നാണെങ്കിലും നമ്മളെ ആകർഷിക്കാനുള്ള ഗുണങ്ങളും കാന്തിയും അതിനുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യരും. ജീവിത സാഹചര്യം ഉയർന്നതോ താഴ്ന്നതോ എന്നതിലല്ല, ഹൃദയശുദ്ധിയും നന്മയും ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറാം. ശുഭചിന്ത എന്ന് പറഞ്ഞാണ് വിജയ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉയർന്നവരോ താഴ്ന്നവരോ എന്നതിലൊന്നുമല്ല, നമ്മുടെ മനസ്സിന് നല്ലൊരു ശുദ്ധി ഉണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും അല്ലേ. ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ള വിജയ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ഗുഡ് മോർണിംഗ് ആശ്രയ, ഗുഡ് മോർണിംഗ് സുൽത്താന. പുതിയ കാഴ്ചകൾക്ക് മുന്നോട്ട് മാത്രം പോകണമെന്നില്ല, സഞ്ചരിച്ച വഴികളിലൂടെ പിന്നോട്ട് നടന്നാൽ കണ്ടതെന്ന് നമ്മൾ വിശ്വസിച്ച് ഉപേക്ഷിച്ച് പല കാഴ്ചകളുടെയും മറുപ്പുറം അപൂർവ കാഴ്ചകളുമായി പുതിയ പാഠങ്ങൾക്കായി അവിടെ തന്നെ ഉണ്ടാവും. സ്നേഹത്തോടെ ഒരു നല്ല ദിവസം നേരുന്നു ജയലേഖ എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ എന്തായാലും മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് അപ്ഡേറ്റ്സും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പത്താം വാർഷികത്തിന് നിലവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: മോർണിംഗ് മോജോ.
7: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ദാ വീണ്ടും നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ലോണൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലിസണേഴ്സിനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യാനുള്ളത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് അവർ പുതിയ തീരുമാനം വന്നിട്ടുണ്ട്. വിട്ടോ വീടോ വാഹനങ്ങളോ ഒക്കെ വാങ്ങാൻ ലോൺ എടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം തരുന്നൊരു വാർത്തയാണിത്. RBIയുടെ ധനനയ സമിതി യോഗത്തിൽ നമ്മുടെ റിപ്പോ നിരക്ക് 5.25% തന്നെ മാറ്റമില്ലാതെ നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ലോണിന്റെ EMI അടച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും തന്നെ ഇതിൽ വലിയ ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. അതായത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ EMI തുക കൂടുകയോ കുറയുകയോ ചെയ്യുമെന്നുള്ള പേടി വേണ്ട കേട്ടോ. ഭവന വായ്പയാകട്ടെ, വാഹന വായ്പയാകട്ടെ, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ആകട്ടെ, ഇതിൻ്റെയൊക്കെ പലിശ നിരക്കിൽ ഉടൻ തന്നെ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ നിലവിൽ EMI അടച്ചു വരുന്നവർക്കും അതല്ല ഇനി പുതിയൊരു ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്ത് നടക്കുന്നവർക്കും ഒരുപോലെ ആശ്വാസം തരുന്നൊരു തീരുമാനം തന്നെയാണിത്. പക്ഷേ ഇനി FDയുടെ കാര്യത്തിലോട്ട് നോക്കാനാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം റിപ്പോ നിരക്കിൽ മാറ്റങ്ങൾ വരുമ്പോഴാണല്ലോ സാധാരണയായി ബാങ്കുകൾ ഈ നിക്ഷേപ പലിശ നിരക്കുകളൊക്കെ മാറ്റം വരുത്തുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെ കാര്യത്തിൽ പഴയ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ചുരുക്കത്തിൽ ലോൺ എടുത്തവർക്കും ഇനി ലോൺ എടുക്കാൻ നിൽക്കുന്നവർക്കും ഒരുപോലെ ആശ്വാസത്തോടെ ഇരിക്കാം. അതായത് നമ്മുടെ EMIയുടെ റേറ്റും കാര്യങ്ങളും ഒന്നും കറൻ്റ്ലി കൂട്ടാനായിട്ട് ഒരു പ്ലാനും ഇല്ല. അപ്പോൾ എല്ലാവർക്കും വളരെ ആശ്വാസമാകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: കൊല്ലം മിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
3: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, ഓയി റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.
9: മോർണിംഗ് മോജോ.
10: Once again, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 30 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മളിൽ പലവർക്കും വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ള, എന്നാൽ അതേസമയം മക്കൾക്കും ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ കുട്ടികൾക്കായിട്ടൊരു പുതിയൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതാണ് അക്വാഫിറ്റ്. പേര് കേട്ടിട്ട് വലിയ എന്തോ സംഭവമാണെന്നൊന്നും ആരും വിചാരിക്കും. സിമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മുടെ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് നീന്തൽ പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു കിടിലം പ്രോഗ്രാമാണിത്. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ പുഴകളും കുളങ്ങളും ഒക്കെ ഉണ്ട്, എന്നിട്ടും പല കുട്ടികൾക്കും നീന്തൽ അറിയില്ല എന്നുള്ളത് വളരെ വലിയൊരു സങ്കടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നീന്തൽ വെറും ഒരു വിനോദമായിട്ട് കാണാതെ ഒരു ജീവരക്ഷാ ഉപാധിയായി കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് ഏകദേശം 14,000 കുട്ടികൾക്കാണ് ഫ്രീ ആയിട്ട് ട്രെയിനിങ് നൽകുന്നത്. അതായത് ഓരോ ജില്ലയിൽ നിന്നും 1,000 കുട്ടികൾക്ക് വീതമാണ് കേട്ടോ. കുട്ടികളുടെ സ്കൂളിന് 1-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു നല്ലൊരു നീന്തൽ കുളങ്ങൾ കണ്ടെത്തിയിട്ടാണ് ഈ കോച്ചിങ് കൊടുക്കുന്നത്. ഇതുകൊണ്ട് 2 ഗുണങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് പറയാനാണെങ്കിൽ, കുട്ടികൾക്ക് വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങളൊക്കെ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കാം. രണ്ടാമത്തെ കാര്യം, നീന്തുന്നത് വഴി കുട്ടികളുടെ ശാരീരിക ആരോഗ്യം ഭയങ്കരമായിട്ട് മെച്ചപ്പെടും അല്ലേ. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഈ ഫ്രീ നീന്തൽ ട്രെയിനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കൂളുകളുമായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർസ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC Road, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC Diamond കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC Diamond കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഒരു പുലരിയുടെ ചിരിയെ 1000 സൂര്യന്മാരുടെ തീജ്വാലകൾ കൊണ്ട് ഒറ്റ നിമിഷം ഇരുട്ടിലാക്കിയ മരണത്തിന്റെ പേരാണ് ഹിരോഷിമ. കുഞ്ഞുങ്ങളുടെ പാതി വിടർന്ന സ്വപ്നങ്ങളും അവർക്കായി കാത്തുവെച്ച കളിപ്പാട്ടങ്ങളും ആകാശത്തു നിന്നുള്ള ആ തീമഴയിൽ വെറും കരിഞ്ചാരമായി ഉരുകിയൊലിച്ചു. കാലം എത്ര കടന്നുപോയാലും ഭൂമിയുടെ നെഞ്ചിൽ വീണ ആ ഉണങ്ങാത്ത മുറിവിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നിലവിളികൾ ഇന്നും ചോരയായി കിണിയുന്നുണ്ട്. യുദ്ധമെന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ഭ്രാന്തിന് സാക്ഷിയായ ആ നഗരം ഇനിയൊരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകരുതേ എന്ന് കണ്ണീരോടെ ഇന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇന്ന് ഹിരോഷിമ ദിനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കം, കൊട്ടാരക്കര.
8: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷേ പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ ആണ്. വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം ജപ്പാനിലെ ഹിരോഷിമയിൽ വീണ ആ ബോംബ് തകർത്തത് ഒരു നഗരത്തെ മാത്രമല്ല ഒരുപാടായിരം മനുഷ്യരുടെ സ്വപ്നങ്ങളെ കൂടിയാണ്. യുദ്ധം എപ്പോഴും അവശേഷിപ്പിക്കുന്നത് കണ്ണീരും നഷ്ടങ്ങളും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു യുദ്ധം വേണ്ട, സമാധാനം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കെന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: 10th varshikathinte nerivil Kottarakara Dhanya Medical Surgical and Laboratory. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 10 വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771711.

0: Yes, once again we are back on Radio 1D with me RJ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: എന്റെ പേര് സുദർശന ബാബു.
0: സുദർശന ബാബു,
1: അതെ.
0: ശരി, വീട് എവിടെയാ?
1: വീട് കുണ്ട്ര.
0: കുണ്ട്രയിലാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ വൈഫ്, മകള്, മകനെ,
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കള്, മകൻ കാർപ്പന്ററാണ്, മകള് ടൈലറിംഗ് സ്ഥാപനം ജോലി ചെയ്യുന്നു.
0: ഓക്കെ, ചേട്ടൻ അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ ഓട്ടോ ഓടിക്കുന്നു, പിന്നെ മറ്റു വാഹനങ്ങളൊക്കെ ഓടിക്കും.
0: മറ്റു വാഹനം എന്ന് പറയുമ്പോ
1: ലോജിസ്റ്റിക്കിന്റെ വാഹനം.
0: അപ്പൊ എന്തായാലും അങ്ങനെ ജീവിതം ഡ്രൈവിംഗ് ഫീൽഡിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ.
0: അപ്പൊ എത്ര നാളായി ഡ്രൈവിംഗ് ഇറങ്ങിയിട്ട്?
1: ഞാൻ 97 ഇറങ്ങിയത്.
0: ഓക്കെ, വലിയ പരിചയ സമ്മതമാണല്ലോ അപ്പൊ.
1: അതെ.
0: ശരി, അപ്പോഴേ എന്തുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് ഫീൽഡ് ചൂസ് ചെയ്തത്?
1: മക്കൾ അറിയാവുന്ന പഠിച്ചതുള്ള ഇത് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണ് ഈ തൊഴില് ചെയ്തത്.
0: ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് 10-21 വർഷമായിട്ട് ഇങ്ങനെ ജീവിതം ഡ്രൈവിംഗ് ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ.
0: ശരി, അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ഓട്ടോ ഇറങ്ങിയിട്ട് ഓട്ടോ കിട്ടുന്നുണ്ടോ?
1: ആ, ഓട്ടോ മോശമാണ്, പിന്നെ ചുറ്റുപറ്റി നമ്മുടെ കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ.
0: സമ്പാദ്യമില്ല, നമുക്ക് പിന്നെ ഡെയിലി ലൈഫ് മുമ്പോട്ട് ഉണ്ടോ? അല്ലേ,
1: അത്രേ ഉള്ളൂ, അങ്ങനെ ഉള്ളൂ.
0: ഇപ്പൊ എങ്ങനെയുണ്ട് ഓട്ടത്തിന്റെ കാര്യം? എങ്ങനെയാണ്?
1: 19 മോശം. അതുകൊണ്ടൊക്കെ ഗ്രൗണ്ടിലൊക്കെ നടന്ന സമയം തള്ളിയാണ്.
0: മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ എല്ലാ ചേട്ടന്മാരും പറഞ്ഞ കാര്യമാണ് ഡീസലിന്റെ വിലവർദ്ധനവും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രിയദർശിനി ബസ്സുകളുടെ കടന്നുവരവും, ആൻഡ് ഇപ്പോഴത്തെ കാലാവസ്ഥ കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ പറയണ്ടെ.
1: അതെ അതെ അതെ.
0: എങ്ങനെ മഴയുണ്ടോ ഇപ്പൊ?
1: നല്ല മഴയാണ് ഇപ്പം, ഇന്നേ ഉള്ളത് ഇച്ചിരി തോന്നുന്നത്.
0: ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഡ്രൈവിംഗ് ഫീൽഡില്. അപ്പൊ എപ്പോഴെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: മറക്കാനാത്ത അനുഭവങ്ങൾ ഒരുപാട് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നമ്മള് നേരി കണ്ടുകൊണ്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
0: അത്രേ ഉള്ളൂ.
1: അതെ.
0: ശരി ശരി. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് ഇപ്പൊ ഫീൽഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മുൻപോട്ടും ഇതുപോലെ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ. ഓട്ടോ കിട്ടട്ടെ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് കുണ്ട്ര സ്വദേശിയായ സുദർശന ബാബു ചേട്ടനെയാണ് കേട്ടോ. അത് ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരകര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ஜோடு. Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തി നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: പേര് മനോജ്.
0: മനോജ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് നെടുമൺകാവിലാണ്.
0: നെടുമൺകാവിലാണ്, ഓക്കെ. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഞാനും വൈഫ്, അമ്മ, അനിയൻ എല്ലാവരും.
0: ജോയിന്റ് ഫാമിലിയാണ്?
1: ആ, കൂട്ടു ഫാമിലി.
0: ഓക്കെ, എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
1: ജീവിതമൊക്കെ സുഖമായിട്ടിരിക്കുന്നു.
0: ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്.
0: ഓക്കെ, ഇന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ.
1: ഓക്കെ,
0: ശരി. എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ ലീവിന് വന്നു.
0: ഗൾഫ് പ്രവാസിയായിരുന്നു?
1: ആ, പ്രവാസിയായിരുന്നു.
0: പ്രവാസിയാണ്, ഇപ്പൊ എവിടെയാ?
1: ഒമാനിലാണ്.
0: ഒമാനിലാണ്. എങ്ങനെ പോകുന്നു പ്രവാസ ജീവിതം?
1: പ്രവാസ ജീവിതം എന്റെ പോലെ കഷ്ടപ്പാടുള്ള ജീവിതം തന്നെ.
0: നല്ല തട്ടിയും മുട്ടിയും പോകും?
1: തട്ടിയും മുട്ടിയും പോകുന്നു.
0: എന്താ ജോലി? എന്താ
1: നമ്മുടെ എല്ലാ മേഖലകളിലും പണി?
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ ഒമാനിലെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വർഷത്തെ പ്രവാസ ജീവിതം?
1: ഇപ്പൊ 5 വർഷമായി.
0: തുടക്കക്കാരനല്ലേ? ബിഗിനർ ആകുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യണമല്ലോ. അപ്പൊ ആദ്യം പോയപ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരുന്നു?
1: പ്രശ്നങ്ങളില് ജോലി പ്രശ്നങ്ങളാണ്. ജോലി പ്രശ്നം, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ.
0: ശരി, ഇപ്പൊ ലീവിലാണ്?
1: ആ, ലീവിലാണ്.
0: ലീവ് ഡേയ്സ് എങ്ങനെ ഉണ്ട്?
1: അടിച്ചു വിളിച്ചു പോകുന്നു.
0: ഇതുപോലെ അമ്പലത്തിലൊക്കെ വന്ന് സമാധാനത്തിന്റെ വാദ പിന്തുടർന്ന് പോകുന്നല്ലേ?
1: ഓക്കെ,
0: ശരി ശരി. അപ്പൊ എന്തായാലും എന്ന് തിരിച്ചു പോകുന്നു ചോദിക്കുന്നില്ല. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഇതുപോലെ പോകാൻ സാധിക്കട്ടെ. മനോഹരമായിട്ട് പോട്ടെ, ഞാൻ പരിചയപ്പെടൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിചയപ്പെട്ടത് നെടുമുങ്കാവ് സ്വദേശിയായ മനോജേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: This is a song which is gonna be a massive hit of the year. Thank you.
3: മാടിസത്താ മനുഷ്യൻ തന്നോളവച്ച് മേലങ്കട്ടി അറക്കമുക്കൽ നാക്കമുക്കൽ നാക്കമുക്കൽ മാടിസത്താ മനുഷ്യൻ തന്നോളവച്ച് മേലങ്കട്ടി അറക്ക

மயங்க நம்ம எழுப்புடா எழுப்புடா எழுப்புடா.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരകിലെത്തി ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേച്ചി ഉണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് മോളി എന്നാണ്.
0: മോളി ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
1: അല്ല, കല്ലുവാതിക്കലാണ്.
0: കല്ലുവാതിൽക്കാരിയാണ്. ഓക്കെ, ഇവിടെ അമ്പലത്തിൽ വന്നതാണ്?
1: അതെ, അമ്പലത്തിൽ തൊഴുവാൻ വന്നത്.
0: ദർശനം കഴിഞ്ഞു?
1: കഴിഞ്ഞു കഴിഞ്ഞു.
0: ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഹസ്ബൻഡ്, മകനും ഞാൻ.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകുന്നു?
1: ഹാപ്പി.
0: മകനൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകന് ഗൾഫിലാണ്, ഞാനും ഗൾഫിലാണ്.
0: രണ്ടും ഗൾഫിലാണ്?
1: അതെ.
0: ഓക്കെ, അപ്പൊ ലീവാണോ?
1: ലീവാണ്.
0: ശരി, ഗൾഫിൽ എവിടെയാ?
1: ദുബൈയിലാണ്.
0: ദുബൈയിലാണ്? എങ്ങനെ പോകുന്നു യു എ ലൈഫ് ഒക്കെ?
1: ഇപ്പൊ ദുബൈയില് പ്രശ്നമാണ്. അതിന് മുന്നേ ജോളിയായിരുന്നു.
0: നല്ലായിരുന്നു?
1: നല്ലായിരുന്നു.
0: ഇപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഹോംനേഴ്സ് ആണ്.
0: ഹോംനേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, അടിപൊളി. ശരി ശരി, അപ്പൊ എത്ര വർഷത്തെ പ്രവാസ ജീവിതം?
1: 8 വർഷത്തെ പ്രവാസ ജീവിതമാണ്.
0: 8 വർഷത്തെ പ്രവാസ ജീവിതമാണ്. ഓക്കെ ശരി. അപ്പൊ ഈ ആദ്യമായിട്ട് നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോഴേ നമുക്ക് എപ്പോഴും, ഇനി എത്ര എക്സ്പീരിയൻസ് ആണെങ്കിലും, ആദ്യം നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നമൊക്കെ ആയിരിക്കും. നമുക്ക് നമ്മൾ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരിക്കും?
1: ഞങ്ങൾക്ക് ആദ്യം പോയപ്പോ ഫുഡൊന്നും കിട്ടാതെ, ജോലിയൊന്നും ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്.
0: കഷ്ടപ്പെട്ട്.
1: ഇപ്പോഴും യുദ്ധമായപ്പോ മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ. അതിന് മുന്നേ നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാല് വർക്ക് പൊതുവെ കുറവാണ്. അത് കാരണം മകനും ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്.
0: ഹാപ്പിയാണ്. അതെ, ജീവിക്കാൻ നമ്മുടെ ഇന്ത്യയാണോ അതോ ദുബൈ യു എ ആണോ ബെസ്റ്റ്?
1: പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നെങ്കിൽ പുറത്തു പോയി തന്നെ ജീവിക്കണം. നമ്മളെ നാട് പോലെ ഇനി ഈ ലോകത്തൊരു നാട് നമുക്ക് ഒക്കത്തില്ല. സുഖവും സന്തോഷവും നമ്മളെ കുടുംബം നമുക്ക് ഇന്ത്യയിൽ തന്നെയാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇനി എത്ര എവിടെ പോയാലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ അത് നമ്മുടെ നാട് തന്നെയാണല്ലേ. പക്ഷെ ജീവിക്കാൻ എന്തെങ്കിലും പൈസ വേണം, കാശ് വേണം. ഇല്ലെങ്കിൽ ഇനി എത്ര നല്ല ആദർശം പറഞ്ഞാലും നമുക്ക് കൈ കാശ് ഉണ്ടായാലും ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് ആണെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫോറിൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസ് ഒക്കെ ആണല്ലേ?
1: അതെ, ഉറപ്പായിട്ടും.
0: ഓക്കെ ശരി. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രവാസ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മോളി ചേച്ചി ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. വാരി എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D with me RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. മോളി ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രവാസ ജീവിതം ഇങ്ങനെ കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ?
1: അതെ, ഒരുപാട്. ഇനിയിപ്പോ ഓണം കഴിഞ്ഞ ഉടനെ പോവാൻ നിൽക്കാണ്. ഇപ്പൊ ടിക്കറ്റിനൊക്കെ ഭയങ്കര ചാർജാണ്, അതുകൊണ്ടാണ് പെൻഡിങ് വെച്ച് നിൽക്കുന്നത്. എന്തായാലും 8 വർഷം കൊണ്ട് പ്രവാസ ജീവിതത്തിനിടയ്ക്ക് ഓണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം മകനും ഹസ്ബൻഡും ആയിട്ടൊക്കെ ഓണം ആഘോഷിക്കണം.
0: 8 വർഷത്തെ ഓണം ആഘോഷിച്ചിട്ടില്ല?
1: ഇല്ല, നാട്ടിലില്ല. ഭയങ്കര വിഷമമായിരുന്നു, പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രശ്നമില്ല.
0: ശരിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നാട്ടിലൊക്കെ നിന്നിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പുറത്തൊക്കെ പോകുന്ന പറയുമ്പോൾ അതിനൊരു ചെറിയ ആത്മധൈര്യം അത്യാവശ്യമാണല്ലേ?
1: ഉറപ്പായിട്ടും വേണം. നമുക്ക് ഇല്ല എങ്കിൽ പോയിട്ട് കാര്യമില്ല. ധൈര്യവും വേണം, ജോലി എടുക്കാനുള്ള തന്റെ ഇടവും വേണം. ആരോഗ്യം തരണം ദൈവം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ വരുന്നത്. എവിടെ പോയാലും നമ്മളെ കൊട്ടാരക്കര അമ്പലം വിട്ടൊരു കളിയില്ല ഞങ്ങൾക്ക്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഗണപതി ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവും,
1: അനുഗ്രഹിക്കട്ടെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി സന്തോഷം എന്ന് പരിചയപ്പെടുത്തല്. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ, ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം.
1: ഉറപ്പായിട്ടും.
0: ശരി, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെടുന്നത് കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രവാസിയായ നമ്മുടെ മോളി ചേച്ചിയാണ് കേട്ടോ. ദീ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഒരു പുലരിയുടെ ചിരിയെ ആയിരം സൂര്യന്മാരുടെ തീജ്വാലകൾ കൊണ്ട് ഒറ്റ നിമിഷം ഇരുട്ടിലാക്കിയ മരണത്തിന്റെ പേരാണ് ഹിരോഷിമ. കുഞ്ഞുങ്ങളുടെ പാതി വിടർന്ന സ്വപ്നങ്ങളും അവർക്കായി കാത്തുവെച്ച കളിപ്പാട്ടങ്ങളും ആകാശത്ത് നിന്നുള്ള ആ തീമഴയിൽ വെറും കരിഞ്ചാരമായി ഉരുകിയൊലിച്ചു. കാലം എത്ര കടന്നുപോയാലും ഭൂമിയുടെ നെഞ്ചിൽ വീണ ആ ഉണങ്ങാത്ത മുറിവിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നിലവിളികൾ ഇന്നും ചോരയായി കിണിയുന്നുണ്ട്. യുദ്ധമെന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ഭ്രാന്തിന് സാക്ഷിയായ ആ നഗരം ഇനിയൊരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകരുതേ എന്ന് കണ്ണീരോടെ ഇന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇന്ന് ഹിരോഷിമ ദിനം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് സാബു.
0: സാബു ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: വീടടുത്ത് തന്നെയാണ്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫ്, എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ വിവാഹിതരാണ്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കള് മാന ഇൻഡിഗോയില് വർക്ക് ചെയ്യുന്നു തിരുവനന്തപുരത്ത്. മകള് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ ശരി, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: ഓക്കെ
0: ശരി, ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ സഭയുടെ ചാർജ് ആണ്, പാസ്റ്റർ.
0: പാസ്റ്റർ ആണ്. ഓക്കെ ശരി, ദൈവത്തെ അറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ഈ ജീവിതം എങ്ങനെ പോകും?
1: സന്തോഷകരമാണ്, ദൈവകൃപയാലെല്ലാം അനുഗ്രഹമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു.
0: ശരി ശരി, അപ്പോഴേ ആസ് എ പാസ്റ്റർ ചോദിക്കുകയാണ്, നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ വരുന്ന ഏറ്റവും വലിയ അഡ്വൈസ് എന്താണ്? ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്താ?
1: ഏറ്റവും അഡ്വൈസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഏറ്റവും ലഹരിയുടെ ഒരു പിടിയിലാണ് യുവജന തലമുറകൾ കാണുന്നത്. അതിൽ നിന്ന് പിന്മാറിയാൽ എല്ലാവർക്കും സന്തോഷവും അതേപോലെ ആരോഗ്യവും ലഭിക്കും, നാട് മുഴുവനും നന്മകൾ നിറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലഹരിയാണ് ഇന്ന് എല്ലാ ഏറ്റവും വലിയ വിപത്തായിട്ട് കാണുന്നത്.
0: തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇന്ന് ഒരുപാട് കുട്ടികൾ ഇപ്പൊ ലഹരിയുടെ പാതയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ പിടിയിൽ പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതിന്റെയൊക്കെ കോൺസിക്വൻസ് മനസ്സിലാക്കിയാണ് നമ്മുടെ സർക്കാരൊക്കെ ഇപ്പൊ ഓപ്പറേഷൻ തൂഫാനൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ലഹരി വിമുക്തമായ ഒരു നാട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും പാസ്റ്റർ പരിചയപ്പെടൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിൽ നിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
3: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സ് വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
1: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ഹലോ നമസ്കാരം, ഇത് ആരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
0: ആയിരം പറ മുത്തുണ്ടേ
2: അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരം പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
4: കാസറ്റ് കഫേ,
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. ചില പാട്ടുകൾ അങ്ങനെയാണ്, ഉള്ളിലെ സന്തോഷം പങ്കുവെക്കാനായിട്ടും സങ്കടം മാറ്റാനും പാട്ടിനോളം വലിയൊരു മരുന്ന് വേറെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാലേ. അത്തരത്തിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474 2919090, 0474 2919090. അതുപോലെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090. 9526690090. ചന്ദ്രലേഖ എന്ന മൂവിയിലെ ഒരു എവർഗ്രീൻ പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: 10th anniversary നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ? രാംജു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
7: എന്റെ ഇപ്പോഴത്തെ വിശേഷം പറഞ്ഞാല് നിങ്ങളുടെ ബിസിനസിനെ കൂട്ടിയെടുക്കുക.
6: ഓക്കെ,
7: അതിനെ പഴയ ഒരു റേഡിയോ ഉണ്ടല്ലോ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ ഉള്ള മീഡിയം വേവ്, ഷോർട്ട് വേവ്, അതിന് പ്രസക്തി ഇല്ല. അതുകൊണ്ട് അതിനെ ഇളക്കി മാറ്റിയിട്ട് എഫ്എം കോഡ് ചോദിച്ചിട്ട് അത് ഞാൻ ചെയ്ത് കൊടുക്കും.
6: പരിപാടിയുടെ തിരക്കിലാണ്. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ,
7: അതിന് കൂടുതൽ സമയമൊന്നും എടുക്കില്ല,
6: കുറച്ച് സമയമുള്ളോ അപ്പോ?
7: ഓക്കെ, വയറൊക്കെ ഉണ്ടല്ലോ.
6: ഓക്കെ, നല്ല കാര്യമാണ് എന്തായാലും. ഓക്കെ, അപ്പോ ഏത് പാട്ടാണ് വേണ്ടത്? ഓക്കെ, രണ്ടുപേരും പാടുന്നോ ഇത്തവണ? ഇത്തവണ പാടുന്നില്ല.
7: ഓക്കെ,
6: എന്നാലും ഇടയ്ക്ക് പാടാറുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
7: പിന്നെ അനുജ.
6: അനുമോൾക്കും പിന്നെ
7: അനുജ.
6: അനുജ, അനുജ ആരാണ്?
7: അനുജന്റെ മോഡൽ,
6: കൂട്ടുകാരുടെ മോളാണ്. ഓക്കെ, അപ്പൊ അനുപ്രിയയ്ക്കും അനുജയ്ക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പാട്ടാണ്. കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഓക്കെ, എന്തായാലും ഈ ഒരു
7: പാട്ട്
6: നല്ല പാട്ടാണ്, നമ്മുടെ ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള പാട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് രാംജു ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഋതുഭേദം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഋതുസംക്രമ പക്ഷി പാടി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ശ്യാം സാറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ രാംജു ചേട്ടൻ്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും അനുജയ്ക്കും പിന്നെ എനിക്കും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന അമൃത ചേച്ചിയാണ് കേട്ടോ. ഹായ് അനാമിക, എന്റെ രണ്ടു മക്കൾ ധ്യാനുവിനും ജാനുവിനും വേണ്ടി തുടക്കം ഫിലിമിലെ തളി രോമലെ പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അമൃത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചേച്ചിയുടെ രണ്ടു മക്കൾക്കും വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു തുടക്കം എന്ന സിനിമയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു സിനിമയാണ്. നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ് ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ലാലേട്ടൻ. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലുപരി നമ്മുടെ ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിലേക്ക് എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. ഈ പാട്ട് ഇത്രമേൽ മനോഹരമാകാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചിത്രാമ്മയുടെ വോയിസ് കൂടിയാണ് കേട്ടോ. ആൻഡ് ഈ ഒരു പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ജേക്സ് ബിജോയ് ആണ്. സോ ഈ ഒരു പാട്ട് നമ്മുടെ അമൃത ചേച്ചിയുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടു കൂടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-4-7-4-2-9-1-9-0-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. അപ്പോൾ കേൾക്കാം തുടക്കം എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. മീണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്.
9: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
10: ശിൽപ ജുവലേഴ്സ്, ഓയു റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനേനാഥ്. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
11: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: ഒരു പുലരിയുടെ ചിരിയെ 1000 സൂര്യന്മാരുടെ തീജ്വാലകൾ കൊണ്ട് ഒറ്റ നിമിഷം ഇരുട്ടിലാക്കിയ മരണത്തിന്റെ പേരാണ് ഹിരോഷിമ. കുഞ്ഞുങ്ങളുടെ പാതി വിടർന്ന സ്വപ്നങ്ങളും അവർക്കായി കാത്തുവെച്ച കളിപ്പാട്ടങ്ങളും ആകാശത്തു നിന്നുള്ള ആ തീമഴയിൽ വെറും കരിഞ്ചാരമായി ഉരുകിയൊലിച്ചു. കാലം എത്ര കടന്നുപോയാലും ഭൂമിയുടെ നെഞ്ചിൽ വീണ ആ ഉണങ്ങാത്ത മുറിവിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നിലവിളികൾ ഇന്നും ചോരയായി കിണിയുന്നുണ്ട്. യുദ്ധമെന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ഭ്രാന്തിന് സാക്ഷിയായ ആ നഗരം ഇനിയൊരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകരുതേയെന്ന് കണ്ണീരോടെ ഇന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇന്ന് ഹിരോഷിമ ദിനം.
5: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
13: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Kettida paniyan ningalku endana idra tension?
5: Permit plan mudal nirmanam vare ella karyangalum attivuliyakkan
4: 37 varshathe pravarthi parijayamulla JM Architects nammude Kottarakkara kodavadil ullapol.
5: JM Architects, government approved, ISO certified civil engineers and builders. Contact 944-771-7171.
6: Gasit Cafe.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റ് ആയിരിക്കാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നേ?
9: നമസ്കാരം മോളെ, ഇത് നദിവേളയിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
8: ശാന്ത ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ?
9: ആ, സുഖമായിട്ടിരിക്കുന്നു.
8: പിള്ളേരൊക്കെ ഉണർന്നിരിക്കാണെന്ന് തോന്നുന്നല്ലോ.
9: അവരിപ്പം ഊണ് കഴിക്കാനുള്ള ആ ഒരു സന്ദർഭപ്പാടില്ല, അതിന്റെ
8: തയ്യാറെടുപ്പിലാണ്.
9: ഓക്കെ,
8: അതിന്റെ ബഹളമൊക്കെ ആണല്ലേ?
9: അതെ അതെ.
8: ഓക്കെ, അപ്പൊ ശാന്ത ചേച്ചി സുഖമായിട്ടിരിക്കുന്നു?
9: ആ, സുഖമായിട്ടിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖമാണോ മോളെ?
8: ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കാണ്, കുഴപ്പമൊന്നുമില്ല.
9: അവിടെ പതാരക്കാരൻ പയ്യൻ അവിടെ ഉണ്ടോ?
8: ഇവിടെ ഉണ്ടല്ലോ.
9: ഞാൻ നിരക്കിന്ന് പറയണേ.
8: പറഞ്ഞേക്കാട്ടോ. അപ്പൊ ചേച്ചി, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ?
9: മോളെ, തുടർക്കഥയിലെ മാണിക്യ കുയിലെ എന്ന് തുടങ്ങുന്ന പാട്ട്.
8: ഓക്കെ, MG ശ്രീകുമാറും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ?
9: എന്റെ അംഗൻവാടിയിലെ മക്കൾക്കും പിന്നെ പാട്ട് കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന എല്ലാ മനസ്സിലും.
8: ഓക്കെ, പാട്ട് കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പിന്നെ നമ്മുടെ അംഗൻവാടിയിലെ കൊച്ചു മക്കൾക്കും വേണ്ടിയിട്ടും അല്ലേ?
9: ഓക്കെ മോളെ.
8: ഓക്കെ, പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
9: ഓക്കെ,
8: താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് തുടർക്കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാറും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള മാണിക്യ കുയിലേ നീ എന്ന പാട്ടാണ്. ONV കുറിപ്പിന്റെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഈ പാട്ട് നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗൻവാടിയിലുള്ള എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ പാട്ട് കേൾക്കാനായിട്ട് കൊതിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തി. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നു ചേച്ചിയാണ്. ഹായ് അനാമിക കുട്ടി, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് കല്യാണി സോങ് വെച്ചു തരാമോ? ഇതിന്റെ മകൾ മിന്നുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചിന്നു ചേച്ചിയുടെ മകൾ മിന്നുവിന് വേണ്ടിയിട്ട് ഈ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു കല്യാണിയുടെ ഓൾഡ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് റിലീസ് ആയിട്ടുള്ള കല്യാണി നമ്മുടെ ശ്രേയാ ഘോഷാലിന്റെ വോയിസും കൂടി ചേരുമ്പോൾ അതിമനോഹരമായിട്ട് കേൾക്കാനായിട്ട് ഭയങ്കര ഫീലായിട്ടുള്ള ഒരു പാട്ടാണ്. ഒരിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട് കൂടിയായിരുന്നു. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ചിന്നു ചേച്ചിയുടെ മകളായിട്ടുള്ള മിന്നുവിന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: വായിക്കുന്നത് സുധിൻ സൈനധി. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോകസമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണത്തിന് ഇരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ശ്രമിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ നേരിട്ട് വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ബഹളം തുടർന്നതോടെയാണ് സഭ 2 മണിവരെ നിർത്തിവയ്ക്കാൻ സ്പീക്കർ ഓം ബിർള ഉത്തരവിട്ടത്.
1: മാന്യ സദസ്യഗൻ, മേ ആപ്സേ പുനഃ ആഗ്രഹ കർത്താ ഹൂ കി ദേശ് സൻസദ് കോ ചർച്ചാ സംവാദ് കേ രൂപ് മേ ദേഖ്നാ ചാഹതാ ഹൈ. आप प्रश्नकाल महत्वपूर्ण समय होता है. देश की जनता प्रश्नकाल में आपके प्रश्नों और सरकार के जवाबों को सुनना चाहती है. इसलिए मेरा आप लोगों से आग्रह है कि आप अपनी अपनी सीट पर विराजे. मैं सदन की कार्रवाई को चलाना चाहता हूं.
0: 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ നടപടികൾ 2:15 വരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഭാവിക്കനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ. ഇതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ കഴിയും. എല്ലാ രൂപത്തിലുമുള്ള മനുഷ്യ ശുചീകരണ പ്രവൃത്തികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനുമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ സുഷമ സ്വരാജിനെ അനുസ്മരിച്ചു. 2014 മുതൽ 2019 വരെ കേന്ദ്രമന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല സുഷമ സ്വരാജ് വഹിച്ചിരുന്നു. 2019 ഓഗസ്റ്റ് 6 ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. വിദേശകാര്യ മന്ത്രാലയത്തെ സാധാരണക്കാരിലേക്ക് അടുപ്പിച്ച സുഷമ സ്വരാജിന് 2020 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അസമിലെ പ്രളയക്കെടുതികൾ കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ അവലോകനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അസമിനുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച അസം നാഗാലാന്റ് അതിർത്തിയിലെ ശിവസാഗർ ജില്ലയിലെ മഴക്കെടുതികൾ ശ്രീ ജെ.പി. നദ്ദ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്കയിലെ യുജീനിയിൽ നടക്കുന്ന ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ആശിഷ് യാദവ്, ടി ധരണീധരൻ എന്നിവരും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ അമാനത് കംബോജുമാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ വ്യാപാര സുരക്ഷ ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. സംഘർഷങ്ങൾക്കിടയിലും ചരക്ക് കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകുന്നതായി സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും 60 ചരക്ക് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിനു പുറമെ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടന്ന 3972 ഇന്ത്യൻ നാവികരെ വിജയകരമായി നാട്ടിലെത്തിക്കാനും സാധിച്ചതായും സർക്കാർ വ്യക്തമാക്കി. പ്രതിസന്ധിക്കിടയിൽ ഇന്ത്യ നടത്തിയ ശക്തമായ സമുദ്ര സുരക്ഷാ ഇടപെടലുകളുടെ തെളിവാണ് ഈ നടപടികൾ. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ വ്യക്തമാക്കി. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലുള്ള ഉപരോധം US പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉത്തരാഖണ്ഡ്, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ, മഹാരാഷ്ട്ര, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്ത മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പമ്പ, അച്ചൻകോവിൽ നദികളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ പോലീസ് സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാറിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ സ്റ്റേഷനിലെ SHOയുടെ ചുമതല DYSPക്ക് തന്നെയായിരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയ റെയിൽവേ ഈ മാസം 12 മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25 വൈകിട്ട് 4:30 ഹുബളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്കെത്തുന്ന ട്രെയിൻ കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടും. സെപ്റ്റംബർ ആദ്യവാരം വരെ പ്രത്യേക സർവീസുകളും ഉണ്ടാകും. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥിന്റെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെയും സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള നിയമന സമിതിയാണ് ഇതിന് അംഗീകാരം നൽകിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 246 പോയിന്റ് ഉയർന്ന് 78826, നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 24649 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 2120 രൂപ വർദ്ധിച്ച് 1,09,800 രൂപയും ഗ്രാമിന് 13,725 രൂപയുമാണ് ഇന്നത്തെ വില. ഏരൻ ഉൾക്കടലിൽ സൌദിയുടെ എണ്ണക്കപ്പലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിഭാഗം അറിയിച്ചു. വടക്കൻ ചെങ്കടലിലെ ആക്രമണത്തിന് പിന്നാലെ നടന്ന നീക്കത്തെ തുടർന്ന് കപ്പൽ തിരിച്ചുവിടാൻ നിർബന്ധിതമായി. യമനുമേലുള്ള ഉപരോധം മാറ്റം വരെ സൌദി കപ്പലുകൾ തടയുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. പാക് അധീന കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ബ്രിട്ടനിലെ കശ്മീരി പ്രവാസികൾ ബ്രാഡ്ഫോർഡിൽ പ്രതിഷേധ റാലി നടത്തി. സുരക്ഷാസേനയുടെ കടുത്ത അടിച്ചമർത്തലിലും റെയ്ഡുകളിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതായി റാലിയിൽ പങ്കെടുത്തവർ ആരോപിച്ചു. ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും മൌലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്ലോവാക്യയിൽ 41.4 ഡിഗ്രി സെൽഷ്യസ്, ഓസ്ട്രിയയിൽ 41.2 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ സർവ്വകാല റെക്കോർഡ് താപനില രേഖപ്പെടുത്തിക്കൊണ്ട് മധ്യ യൂറോപ്പിൽ കടുത്ത ഉഷ്ണതരംഗം തുടരുന്നു. ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി എന്നിവിടങ്ങളിലും ചൂട് രൂക്ഷമാണ്. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോകസമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിബ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടു കൂടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919004 7429091900. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649900. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നന്ദന, ശാസ്താം കോട്ടയാണ് പ്ലീസ്. എൻ്റെ അച്ഛന് വേണ്ടി അമ്മ മനസ്സ്, തങ്ക മനസ്സ്, രാപ്പകൽ എന്ന മൂവിയിലെ പാട്ടൊന്ന് വെച്ച് തരാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദന മെസ്സേജ് അയച്ചിരിക്കുന്നത്. സാധാരണ അമ്മമാർക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ്. ഇത്തവണ വെറൈറ്റി ആയിട്ട് നന്ദന അച്ഛന് വേണ്ടിയിട്ടാണ് അമ്മ മനസ്സ്, തങ്ക മനസ്സ് എന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നന്ദനയുടെ അച്ഛന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. രാപ്പകൽ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രം സാർ വരികളെഴുതി, മോഹൻ സിത്താര സംഗീതം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ആസ്ട്രിയ എഫ് എം, ഞാൻ പനവേലി കണ്ണങ്ങോട് നിന്നും രാജിയാണ്. വീട്ടിലെ എല്ലാവർക്കും പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ജയചന്ദ്രൻ സാറിന്റെ ഒരു പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജി ചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മുടെ ജയചന്ദ്രൻ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22-ൽ പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: ഒരു പുലരിയുടെ ചിരിയെ 1000 സൂര്യന്മാരുടെ തീജ്വാലകൾ കൊണ്ട് ഒറ്റ നിമിഷം ഇരുട്ടിലാക്കിയ മരണത്തിന്റെ പേരാണ് ഹിരോഷിമ. കുഞ്ഞുങ്ങളുടെ പാതി വിടർന്ന സ്വപ്നങ്ങളും അവർക്കായി കാത്തുവെച്ച കളിപ്പാട്ടങ്ങളും ആകാശത്തു നിന്നുള്ള ആ തീമഴയിൽ വെറും കരിഞ്ചാരമായി ഉരുകിയൊലിച്ചു. കാലം എത്ര കടന്നുപോയാലും ഭൂമിയുടെ നെഞ്ചിൽ വീണ ആ ഉണങ്ങാത്ത മുറിവിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നിലവിളികൾ ഇന്നും ചോരയായി കിണിയുന്നുണ്ട്. യുദ്ധമെന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ഭ്രാന്തിന് സാക്ഷിയായ ആ നഗരം ഇനിയൊരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകരുതേ എന്ന് കണ്ണീരോടെ ഇന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇന്ന് ഹിരോഷിമ ദിനം.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ് ചന്തമുക്ക് കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ഇഷ്ടംപോലെ പാട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
6: നമസ്കാരം, ഞാൻ മുത്തേന
5: മഞ്ജു ചേച്ചി. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
6: ഇല്ല, 3-4 പ്രാവശ്യം
5: വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
6: വീട്ടിലെ ഹസ്ബൻഡ്, 3 മക്കള്.
5: എല്ലാരും സുഖമായിട്ടിരിക്കാണ്?
6: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
5: ഫുഡൊക്കെ കഴിച്ചോ ഉച്ചക്കത്തെ?
6: ഇല്ല, കഴിച്ചില്ല.
5: സമയമാകുന്നുള്ളോ?
6: അതെ.
5: എന്താണെന്ന് സ്പെഷ്യൽ ആയിട്ട്
6: ഉണ്ടാക്കിയിട്ടുള്ളത്?
5: എന്നുള്ള കറികൾ തന്നെ അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
6: എനിക്ക് ഉത്തമൻ മൂവിയിലെ പാലാരി തീരുന്നുണ്ട്
5: ഞാൻ. ഓക്കെ, രണ്ടുപേരും പാടുന്നോ? ഇല്ല, പാട്ട് കേൾക്കാനായിട്ട് ഇഷ്ടമാണല്ലേ. പാട്ട് പാടി വെറുപ്പിക്കുന്നില്ല. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
6: ഡെഡിക്കേഷൻ എന്റെ ചേച്ചിക്ക് വേണ്ടി.
5: ചേച്ചിക്ക് വേണ്ടിട്ട്? ചേച്ചിയുടെ പേരെന്താ?
6: ബിന്ദു.
5: ബിന്ദു, ഓക്കെ. അപ്പൊ ബിന്ദു ചേച്ചിക്ക് വേണ്ടിട്ട് ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
6: ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്.
5: നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ സംസാരിക്കുന്നത്.
6: അതെ അതെ. മോള് അന്വേഷിച്ചതായി പറയാൻ പറഞ്ഞു, ഭയങ്കര ഇഷ്ടമാണെന്ന്.
5: ആണോ? ഓക്കെ, താങ്ക് യു. മോളുടെ പേരെന്താ?
6: അനുപമ.
5: അനുപമ. ഓക്കെ, അപ്പൊ അനുപമയോട് അന്വേഷണം പറയണം കേട്ടോ.
6: തീർച്ചയായിട്ടും.
5: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ഉത്തമൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടിയിട്ടുള്ള പാലാഴി തീരം കണ്ടു ഞാൻ എന്ന പാട്ടാണ്. കൈതപ്പുറമാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത് ജോൺസൺ മാഷാണ്, മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ചേച്ചിയായിട്ടുള്ള ബിന്ദു ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് അനാമിക കുട്ടി, ഹായ് ആശ്രയ, എനിക്കൊരു സോങ് വേണം. മഴയിൽ നിറയും പുഴ പോലെ നജീം അർഷാദും മൃദുല വാര്യരും പാടിയ സോങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് 2014 റിലീസായിട്ടുള്ള പറങ്കിമല എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ നജീം അർഷാദും മൃദുല വാര്യരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മുടെ ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫിയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ
7: ഹലോ
6: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ? ഷീബ ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
7: അല്ല,
6: വിളിച്ചിട്ടുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്?
7: വീട്ടിൽ ഞാന്, എന്റെ മോനും അമ്മയും.
6: എല്ലാരും സുഖമായിട്ടിരിക്കാണ്? ഫുഡൊക്കെ കഴിച്ചോ? ഹലോ
7: ഹലോ,
6: ഫുഡൊക്കെ കഴിച്ചോ? ഹലോ,
7: എന്തോ കേട്ടില്ല.
6: ഫുഡൊക്കെ കഴിച്ചോന്ന്?
7: ഇല്ല, കഴിച്ചില്ല.
6: സമയായില്ലേ?
7: ഇല്ല, സമയായില്ല.
6: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
7: പഴയ ഒരു പാട്ടാ.
6: ഓക്കെ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ പാട്ടാണോ? രണ്ടുപേര് പാടുന്നോ? ഇല്ല, പാട്ട് കേൾക്കാനായിട്ട് ഇഷ്ടമാണല്ലേ. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, എന്തായാലും എന്തോ. ഹലോ, സുഖായിട്ടിരിക്കുന്നു ചേച്ചി? സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ. ആ, അതുകൊണ്ടാണ് കുറച്ച് ബഹളം ഉണ്ട് ചുറ്റും. ആ, കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു തിരക്കിനിടയിലാണ് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വിളിച്ചതല്ലേ. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷീബ ചേച്ചിയാണ്. ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടിയിട്ടുള്ള മിഴിയോരം എന്ന പാട്ടാണ്. ജെറി അമൽദേവ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഷീബ ചേച്ചിക്കും ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഞാൻ കൃഷ്ണ ഇന്ദു. എനിക്ക് കയ്യെത്തും ദൂരത്ത് എന്ന മൂവിയിലെ പൂവേ ഒരു മഴമുത്തം സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണേന്ദു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൃഷ്ണേന്ദു ചോദിച്ചിരിക്കുന്ന പാട്ട് 2002 റിലീസായിട്ടുള്ള കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ സുജാത മോഹൻ, ബിജു നാരായണൻ, ഡോക്ടർ ഫഹദ് ആൻഡ് ഫ്രാങ്കോ എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഔസേപ്പച്ചനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. രമേശൻ നായരാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ഫഹദ് ഫാസിൽ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച സമയത്ത് വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇറങ്ങിയ സിനിമകളെല്ലാം സൂപ്പർ ഡ്യൂപ്പ് സൂപ്പർ സിനിമകളായിരുന്നു അല്ലേ? എത്ര മനോഹരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ഫഹദ് ഫാസിൽ തന്നിട്ടുള്ളത്. നമ്മുടെ മഹേഷിന്റെ പ്രതികാരം, കുമ്പളങ്ങി നൈറ്റ്സ്, ആവേശം, അങ്ങനെ ഒരുപാട് ഓർക്കാൻ കൊതിക്കുന്ന മനോഹരമായിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ആദ്യത്തെ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ കൃഷ്ണബിന്ദുവിന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, എങ്ങനെ ആട് ത്രീ മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റിൽ എത്തി നിൽക്കാണപ്പോൾ രണ്ട് മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ എഫ് എം, ഞാൻ രമ്യ അനിൽകുമാർ പെരുങ്കുളത്ത് നിന്നും. എനിക്ക് വെട്ടം എന്ന സിനിമയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി എന്ന പാട്ട് വെച്ചു തരാമോ? എന്റെ ചേട്ടൻ അനിൽകുമാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് വെട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാർ പാടി ഗംഭീരമാക്കി.

ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ എപ്പോഴും വരുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ് കേട്ടോ. ഹായ് അനാമിക കുട്ടി, സുഖമാണോ? മഴയുണ്ടോ? എല്ലാവർക്കും സുഖമാണോ? ഗീത ചേച്ചി സുഖമായിട്ടിരിക്കുകയാണ്. ഇവിടെ മഴയില്ല, തൽക്കാലം വെയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഗീത ചേച്ചിയും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാനു കേട്ടോ. എനിക്കൊരു പാട്ട് വേണമായിരുന്നു, ഡെലുലു സോങ് വെച്ച് തരണേ എന്റെ മക്കൾക്കും അനാമിക കുട്ടിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ അതിഭീകര കാമുകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഫെജോ പാടി തകർത്ത ഒരു പാട്ടാണ്. ബിപിൻ അശോക് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഹേ കാർത്തി ആണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ ഗീത ചേച്ചിക്ക് വേണ്ടിയിട്ടും ശേഷിയുടെ രണ്ടു മക്കൾക്ക് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാണ്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മ്യാർ ജനാമിക സൈനിങ് ഓഫ്.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: ഒരു പുലരിയുടെ ചിരിയെ ആയിരം സൂര്യന്മാരുടെ തീജ്വാലകൾ കൊണ്ട് ഒറ്റ നിമിഷം ഇരുട്ടിലാക്കിയ മരണത്തിന്റെ പേരാണ് ഹിരോഷിമ. കുഞ്ഞുങ്ങളുടെ പാതി വിടർന്ന സ്വപ്നങ്ങളും അവർക്കായി കാത്തുവെച്ച കളിപ്പാട്ടങ്ങളും ആകാശത്തു നിന്നുള്ള ആ തീമഴയിൽ വെറും കരിഞ്ചാരമായി ഉരുകിയൊലിച്ചു. കാലം എത്ര കടന്നുപോയാലും ഭൂമിയുടെ നെഞ്ചിൽ വീണ ആ ഉണങ്ങാത്ത മുറിവിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നിലവിളികൾ ഇന്നും ചോരയായി കിണിയുന്നുണ്ട്. യുദ്ധമെന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ഭ്രാന്തിന് സാക്ഷിയായ ആ നഗരം ഇനിയൊരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകരുതേ എന്ന് കണ്ണീരോടെ ഇന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇന്ന് ഹിരോഷിമ ദിനം.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: യാസിക് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

ഇന്ന് ഓഗസ്റ്റ് 6 ലോകമനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ ദിനം. ലോകത്താദ്യമായി യുദ്ധത്തിനിടയിൽ അണുബോംബ് ഉപയോഗിച്ച ദിനമായിരുന്നു 1945 ഓഗസ്റ്റ് 6. നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഹിരോഷിമയെ കുറിച്ചാണ്. സോ വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അറിവിന്റെ ആഘോഷം. ഹിരോഷിമ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് വലിയൊരു ബോംബ് പൊട്ടുന്നതും തീജ്വാലകളും പുകച്ചുരുളുകളും ഒക്കെയാണ് അല്ലേ? എന്നാൽ അതിനൊക്കെ മുൻപ് ഹിരോഷിമ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. 100 മുമ്പ്, അതായത് ജപ്പാന്റെ പഴയ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ വളരെ മനോഹരമായ ഒരു കോട്ട നഗരം അഥവാ കാസൽ ടൗൺ ആയിരുന്നു ഹിരോഷിമ. ഇന്നത്തെ കാലത്ത് കാണുന്നത് പോലെ ആകാശമുട്ടി നിൽക്കുന്ന വലിയ ബിൽഡിങ്ങുകളോ എപ്പോഴും പുക പുറത്തേക്ക് വിടുന്ന വമ്പൻ ഫാക്ടറികളോ ഒന്നുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു സ്ഥലം. ഓട്ട എന്ന പേരുള്ള തെളിഞ്ഞ വെള്ളമുള്ള ഒരു നദി ഈ നഗരത്തിലൂടെ ഒഴുകിയിരുന്നു. ആ നദിയുടെ തീരങ്ങളിൽ കുട്ടികൾ എപ്പോഴും കളിച്ചു ചിരിച്ച് നടന്നിരുന്നു. ഓരോ സീസൺ മാറുമ്പോഴും ഈ നഗരത്തിന്റെ ഭംഗി ഒന്നുകൂടി കൂടുമായിരുന്നു. പ്രത്യേകിച്ച് വസന്തകാലത്ത് ചെറിയ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ മനോഹരമായിരുന്നു. ഒരുപാട് നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചെറിയ ചെറിയ ബിസിനസ്സുകളും ഒക്കെയായി വളരെ ആക്റ്റീവായിരുന്ന ഒരു നാടായിരുന്നു അത്. അവിടുത്തെ മനുഷ്യർ ആർട്ടിനും മ്യൂസിക്കിനും നാടകങ്ങൾക്കുമൊക്കെ വലിയ സപ്പോർട്ട് നൽകിയവരാണ്. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞു വരുന്ന ആളുകൾ ഒന്നിച്ചിരുന്ന് പാട്ടുപാടുകയും കഥകൾ പറയുകയും ചെയ്യുന്ന ഒരു നോർമൽ ലൈഫ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് തിരക്കിട്ട് ജോലിക്ക് പോകുന്ന അച്ഛന്മാർ, കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് ഓടുന്ന കുട്ടികൾ, മാർക്കറ്റിൽ വർത്തമാനം പറഞ്ഞ് സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ, അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരു ചുറ്റുപാടായിരുന്നു അവിടുത്തേത്. വലിയൊരു ദുരന്തം തങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ തങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ജീവിച്ചിരുന്ന ഒരു പറ്റം നിഷ്കളങ്കരായ മനുഷ്യർ. 1589 മോറി തെരുമോട്ടോ എന്നൊരു നാടുവാഴിയാണ് ഈ നഗരം ആദ്യമായി ഉണ്ടാക്കുന്നത്. വിശാലമായ ദ്വീപ് എന്നാണ് ഹിരോഷിമ എന്ന പേരിന്റെ അർത്ഥം തന്നെ. പല പല ദ്വീപുകൾ പാലങ്ങൾ വഴി കണക്ട് ചെയ്ത ഒരു ജിയോഗ്രഫി ആയിരുന്നു ആ സ്ഥലത്തിന് ഉണ്ടായിരുന്നത്. പണ്ട് കാലത്ത് നെല്ലും മീനും ഒക്കെ ആയിരുന്നു അവിടുത്തെ മെയിൻ ബിസിനസ്. പതുക്കെ അത് മാറി വലിയ മാർക്കറ്റുകൾ വന്നു. എപ്പോഴും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തെരുവുകൾ, അവരുടെ പരമ്പരാഗതമായ തടികൊണ്ടുള്ള വീടുകൾ, പലതരം ആഘോഷങ്ങൾ നടക്കുന്ന അമ്പലങ്ങൾ, അങ്ങനെ നോക്കുമ്പോൾ ഹിരോഷിമ ശരിക്കും ഒരു ജീവനുള്ള നഗരമായിരുന്നു. അവിടുത്തെ ജനങ്ങൾ തമ്മിൽ വലിയൊരു സ്നേഹവും ഐക്യവും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം. ഒരുപാട് കവികളും ആർട്ടിസ്റ്റുകളും ഈ നഗരത്തിന്റെ ഭംഗിയെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഇത്രയ്ക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു നാടിനെയാണ് പിന്നീട് ലോകം മുഴുവൻ നടുങ്ങിയ ആ വലിയ ദുരന്തം തേടിയെത്തിയത്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ചിരി മറ്റൊരു മേഖല വിനോദം. ഒരു മുറിയിലെ കരച്ചിൽ മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അടക്കപ്പെടുകയായിരുന്നു.

എന്റെ അറിയായിരുന്നു അത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അടുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാമല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. സെക്കൻഡ് വേൾഡ് വാർ, അതായത് രണ്ടാം ലോക മഹായുദ്ധം, ലോകം മുഴുവൻ കത്തിപ്പടരുന്ന ഒരു സമയം വന്നെത്തി. യുദ്ധം എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന വാശിയിൽ ജപ്പാൻ അവരുടെ മുഴുവൻ എനർജിയും ഫോക്കസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു.

സമയത്താണ് ഹിരോഷിമയുടെ തലവര പതുക്കെ മാറാൻ തുടങ്ങുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ആ സിറ്റി വളരെ പെട്ടെന്ന് തന്നെ ജപ്പാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ബേസായി മാറുകയായിരുന്നു. അതിന് മെയിൻ കാരണം ആ സിറ്റിയുടെ ലൊക്കേഷൻ തന്നെയായിരുന്നു. ഓട്ടാ നദിയുടെ സാന്നിധ്യവും കടലിനോട് ചേർന്നുള്ള കിടപ്പും കാരണം ജലഗതാഗതത്തിന് ഏറ്റവും എളുപ്പമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ഉജിനി പോർട്ട് എന്ന വലിയൊരു തുറമുഖം അവിടെയുണ്ടായിരുന്നു. ഈ തുറമുഖം വഴിയാണ് ജാപ്പനീസ് പട്ടാളക്കാരെയും അവർക്ക് വേണ്ട സാധനങ്ങളും യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജാപ്പനീസ് ആർമിയുടെ ഒരു മെയിൻ ഹബ്ബായിരുന്നു പിന്നീട് ഹിരോഷിമ. ദക്ഷിണ ജപ്പാന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന അവരുടെ സെക്കൻഡ് ജനറൽ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. 400,000+ സൈനികരാണ് അവിടെ ക്യാമ്പ് ചെയ്യുകയും നിരന്തരം ട്രെയിനിങ് നേടുകയും ചെയ്തിരുന്നത്. അതോടെ ആ നഗരത്തിലെ കാഴ്ചകൾ തന്നെ ആകെ മാറിമറിഞ്ഞു. പണ്ട് നമ്മൾ കണ്ട ആ ചെറിയ കച്ചവട സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ഒക്കെ സ്ഥാനത്ത് യുദ്ധത്തിനാവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറികളും ഇൻഡസ്ട്രിയൽ പ്ലാന്റുകളും അതിവേഗം ഉയർന്നു വന്നു. ഒരു രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആ നഗരത്തിലേക്ക് മാറിയതോടെ പുരുഷന്മാർ മാത്രമല്ല അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകളും എന്തിനു പറയുന്നു സ്കൂൾ കുട്ടികൾ വരെ ഈ ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ തുടങ്ങി. തോക്കുകളും മറ്റായുധങ്ങളും പട്ടാളക്കാർക്കുള്ള യൂണിഫോമുകളും വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകളും ഒക്കെ ഉണ്ടാക്കാൻ ആ നാട്ടുകാർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു. ജാപ്പനീസ് സൈന്യത്തിന് വേണ്ട ഭക്ഷണവും മെഡിസിനും ഒക്കെ കൃത്യമായി സപ്ലൈ ചെയ്യുന്ന ഒരു മെയിൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലോജിസ്റ്റിക് സെന്റർ കൂടിയായിരുന്നു ഈ നഗരം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജപ്പാന്റെ മിലിറ്ററി പവറിന്റെ ഏറ്റവും വലിയ കേന്ദ്രം, അവരുടെ ഒരു നട്ടൽ എന്ന് തന്നെ പറയാം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ശത്രുക്കളായ അമേരിക്കയുടെ കണ്ണുകൾ ഈ നഗരത്തിന് നേരെ തിരിയാൻ കാരണമായത്. ശത്രുക്കളുടെ സപ്പോർട്ട് സിസ്റ്റം തകർക്കുക എന്നതാണല്ലോ ഏതൊരു യുദ്ധത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ജപ്പാന്റെ നട്ടലൊടിക്കാൻ അവരുടെ മിലിറ്ററി സപ്ലൈ ചെയിൻ തകർക്കണം എന്ന് അമേരിക്കൻ സൈന്യം തീരുമാനിച്ചു. ഇതിനെല്ലാം പുറമെ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് അവരുടെ പുതിയ ആയുധം, അതായത് അണുബോംബ് ടെസ്റ്റ് ചെയ്യാൻ വലിയ ഡാമേജ് ഒന്നും വന്നിട്ടില്ലാത്ത ഒരു സിറ്റ് തന്നെ വേണമായിരുന്നു. ഹിരോഷിമയിൽ അതുവരെ വലിയ അമേരിക്കൻ ബോംബിംഗ് ഒന്നും നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ബോംബിന്റെ യഥാർത്ഥ പവർ എത്രത്തോളം ഉണ്ടെന്നളക്കാൻ ഹിരോഷിമയേക്കാൾ മികച്ചൊരു ഓപ്ഷൻ അമേരിക്കയ്ക്ക് മുൻപിൽ വേറെയില്ലായിരുന്നു. അങ്ങനെ അമേരിക്കയുടെ ആ ടാർഗറ്റ് ലിസ്റ്റിൽ ഹിരോഷിമ ഒന്നാമതായി ഇടം പിടിച്ചു. തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി രാപ്പകൽ അധ്വാനിക്കുമ്പോഴും തങ്ങളുടെ നഗരത്തിന് പെട്ടെന്ന് കിട്ടിയ ഈയൊരു മിലിറ്ററി പ്രാധാന്യം തങ്ങൾക്ക് തന്നെ വലിയൊരു കെണിയാകുമെന്ന് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരു പക്ഷേ തങ്ങൾ യുദ്ധത്തിൽ ജയിക്കും എന്ന വലിയൊരു പ്രതീക്ഷയിലായിരിക്കാം അവർ ഓരോ ദിവസവും ഉറങ്ങാൻ കിടന്നത്. പക്ഷേ ആ ഒരൊറ്റ പൊസിഷനാണ് പിന്നീട് ആ നഗരത്തിലെ ജനങ്ങളുടെ വിധി തന്നെ അപ്പാടെ മാറ്റിമറിച്ചത്.

0: ഒപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇരുണ്ടതും ഭയാനകവുമായ ആ ദിവസം വന്നെത്തി. 1945 ഓഗസ്റ്റ് 6, അതൊരു തിങ്കളാഴ്ചയായിരുന്നു. വളരെ മനോഹരമായ ഒരു നോർമൽ മോർണിംഗ്. തലേ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആളുകൾ അവരുടെ ഡെയിലി റൊട്ടീനിലേക്ക് കടക്കുകയായിരുന്നു. കുട്ടികളൊക്കെ രാവിലെ തന്നെ യൂണിഫോം ഇട്ട് ചിരിച്ചു കളിച്ച് സ്കൂളിലേക്ക് പോകാൻ റെഡിയാകുന്നു. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ സൈക്കിളുകളിലും നടന്നുമുഖിയായി ജോലിക്ക് പോകാനുള്ള വലിയ തിരക്കിലാണ്. രാവിലെ 7:30 ഒരു എയർ റെയ്ഡ് വാർണിംഗ് സൈറൺ മുഴങ്ങിയിരുന്നുവെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് സേഫാണെന്നുള്ള സിഗ്നൽ വന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ യാതൊരു പേടിയുമില്ലാതെ ബോംബ് ഷെൽട്ടറുകളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി റോഡിലൂടെ നടക്കുകയായിരുന്നു. ആർക്കും ഒരു സംശയവും തോന്നിയിരുന്നില്ല. അപ്പോഴാണ് അമേരിക്കയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗേ ഹിരോഷിമയുടെ ആകാശത്തേക്ക് വരുന്നത്. ഒറ്റ വിമാനം മാത്രം കണ്ടപ്പോൾ അതൊരു വെതർ പ്ലെയിൻ ആയിരിക്കും, അതായത് കാലാവസ്ഥ നിരീക്ഷിക്കാൻ വന്നതായിരിക്കും എന്ന് കരുതി. താഴെ നിന്ന പലരും അത് നോക്കി കൈവീശുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. കേണൽ പോൾ ഡിബെറ്റസ് ആയിരുന്നു ആ വിമാനം പൈലറ്റ് ചെയ്തിരുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു വെപ്പണായിരുന്നു. ലിറ്റിൽ ബോയ് എന്നതായിരുന്നു ആ ആറ്റം ബോംബിന്റെ പേര്. പേരിൽ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പവർ എത്രത്തോളമാണെന്ന് ആർക്കും അന്നൂഹിക്കാൻ പോലും കഴിയില്ലായിരുന്നു. സമയം കൃത്യം രാവിലെ 8:30. ഹിരോഷിമ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള അയോയി ബ്രിഡ്ജ് ആയിരുന്നു അവരുടെ മെയിൻ ടാർഗറ്റ്. വിമാനത്തിൽ നിന്നും ആ വലിയ കറുത്ത ബോംബ് താഴേക്ക് പതിച്ചു. 43 സെക്കൻഡുകൾ എടുത്താണ് അത് താഴേക്ക് വീണത്. ആ സമയം താഴെ ആളുകൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ആരും അറിഞ്ഞിരുന്നില്ല. താഴെ എത്തുന്നതിന് മുൻപ് അതായത് ഭൂമിയിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മുകളിൽ വെച്ച് ആകാശത്ത് വെച്ച് തന്നെ അത് ഭയങ്കര ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. താഴെ നിന്ന ആളുകൾ ആദ്യം കണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വലിയ വെളിച്ചമാണ്. ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ചുദിച്ചതുപോലെയുള്ള ഒരു വലിയ ഫ്ലാഷ് ആയിരുന്നു അത്. സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ ഒരു വലിയ ഫയർബോൾ ഉണ്ടായി. ആ സ്ഫോടനത്തിന്റെ നടുക്കുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100,000 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ആ ഭയങ്കരമായ ചൂടിൽ ആകാശത്തു നിന്നും താഴേക്ക് പതിച്ച ആ വലിയ തീജ്വാല ആ നഗരത്തെ ഒന്നാകെ അക്ഷരാർത്ഥത്തിൽ വിഴുങ്ങുകയായിരുന്നു. കിലോമീറ്ററുകൾ ദൂരേക്ക് വരെ ആ ഷോക്ക് വേവ്സ് വലിയൊരു ചുഴലിക്കാറ്റു പോലെ ആഞ്ഞടിച്ചു. വലിയ ബിൽഡിങ്ങുകളെല്ലാം സെക്കൻഡുകൾ കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. മരണത്തിന്റെ ഒരു വലിയ കൂൺ പോലെ, അതായത് ഒരു മഷ്റൂം ക്ലൗഡ് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. റോഡിലൂടെ നടന്നു പോയിരുന്ന സാധാരണക്കാരായ മനുഷ്യൻ ആ നിമിഷം തന്നെ കത്തി വെണ്ണീറായി മാറി. ഒരു സെക്കൻഡ് കൊണ്ട്, അതെ, വെറുമൊരു നിമിഷം കൊണ്ട് ആ വലിയ നഗരത്തിന്റെ ജീവനും തുടിപ്പും എല്ലാം എന്നേക്കുമായി ഇല്ലാതാവുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പോലും ആ പാവ മനുഷ്യർക്ക് സമയം കിട്ടിയില്ല എന്നതാണ് ഹിരോഷിമയിലെ ഏറ്റവും വലിയ സങ്കടം.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര. കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
5: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. രാവിലെ 8:30 ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് ഹിരോഷിമയെ എന്താക്കി മാറ്റിയെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ആ വലിയ പൊട്ടിത്തെറിക്ക് ശേഷം ആ നഗരത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ശരിക്കും ഊഹിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ബോംബ് പൊട്ടിയതിന് തൊട്ടു പിന്നാലെ ഹിരോഷിമ ശരിക്കും ഒരു ജീവിക്കുന്ന നരകമായി മാറുകയായിരുന്നു. അതായത് ഒരു യഥാർത്ഥ ലിവിംഗ് ഹെൽ. ആ ഭയങ്കരമായ ഫ്ലാഷിനും ലക്ഷക്കണക്കിന് ഡിഗ്രി ചൂടിനും പിന്നാലെ വലിയൊരു ഷോക്ക് വേവ് ആണ് ആ നഗരത്തിലൂടെ അടിച്ചു വീശിയത്. അത് വെറും ഒരു കാറ്റായിരുന്നില്ല, വഴിയിലുള്ള എന്തിനേയും തകർത്തെറിയാൻ പവറുള്ള ഒരു ഭീകര കൊടുങ്കാറ്റ്. ആ ബോംബ് പൊട്ടിയ ഹൈപ്പോ സെന്ററിന് ചുറ്റുമുള്ള ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും സെക്കൻഡുകൾ കൊണ്ട് പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു. ജപ്പാനിലെ വീടുകൾ കൂടുതലും തടി കൊണ്ടും പേപ്പർ കൊണ്ടും ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നഗരം മുഴുവൻ തീ പടർന്നു പിടിച്ചു. ചുറ്റും ഒരു വലിയ ഫയർ സ്റ്റോം രൂപപ്പെട്ടു. എവിടെ നോക്കിയാലും തീയും പുകയും മാത്രം. എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ ദേഹമാസകലും തീ പൊള്ളലേറ്റ് നിലവിളിക്കുന്ന കുറച്ചു മനുഷ്യർ ഉരുകിയൊലിച്ച ചർമ്മവുമായി തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും തിരിഞ്ഞ് അവർ ആ തീജ്വാലകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയായിരുന്നു. പലരുടെയും ശരീരത്തിൽ നിന്നും തൊലി അടർന്നു തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ സിനിമയിലെ പ്രേതങ്ങളെ പോലെയാണ് ആ പാവം മനുഷ്യർ അപ്പോൾ നടന്നിരുന്നത്. ആ ഭീകരമായ ചൂടിൽ ആളുകൾക്ക് ഭയങ്കരമായി ദാഹിക്കാൻ തുടങ്ങി. വെള്ളം എന്ന് നിലവിളിച്ചുകൊണ്ട് അവർ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഊട്ടാ നദിയിലേക്ക് ഓടിയിറങ്ങി. പക്ഷേ ചുട്ടുപൊള്ളുന്ന ശരീരവുമായി നദിയിലേക്ക് എടുത്തു ചാടിയ ആയിരക്കണക്കിന് മനുഷ്യർക്ക് പിന്നീട് അവിടെ നിന്നും കരകയറാൻ കഴിഞ്ഞില്ല. ആ മനോഹരമായ നദിയുടെ തെളിഞ്ഞ വെള്ളം മുഴുവൻ നിമിഷങ്ങൾക്കകം മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇതിനെല്ലാം പുറമെയാണ് ഇരുണ്ടു മൂടിയ ആകാശത്ത് നിന്നും ആ ഭയാനകമായ ബ്ലാക്ക് റെയിൻ അഥവാ കറുത്ത മഴ പെയ്യാൻ തുടങ്ങിയത്. ആകാശത്തേക്ക് ഉയർന്ന പുകയും ചാരവും എല്ലാം ചേർന്ന് പെയ്തിറങ്ങിയ ആ മഴവെള്ളം മുഴുവൻ ഡേഞ്ചറസ് ആയ റേഡിയേഷൻ കലർന്നതായിരുന്നു. ദാഹം സഹിക്കാൻ വയ്യാതെ ആകാശത്തേക്ക് വായു പൊളിച്ച് ആ വിഷമഴ കുടിച്ചവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ. മരിച്ചു വീണവരെക്കാൾ കഷ്ടമായിരുന്നു ജീവനോടെ അവശേഷിച്ചവരുടെ അവസ്ഥ. അവരെ രക്ഷിക്കാൻ അവരുടെ ഡോക്ടർമാരോ ഹോസ്പിറ്റലോ ഉണ്ടായിരുന്നില്ല. കാരണം ആ നഗരത്തിലെ 90% മെഡിക്കൽ സ്റ്റാഫും ആ ഒറ്റ സ്ഫോടനത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. അവശേഷിച്ച ക്ലിനിക്കുകളെല്ലാം തകർന്നടിഞ്ഞു. മരുന്നുകളില്ലാതെ കുടിക്കാൻ ഒരു തുള്ളി നല്ല വെള്ളം പോലും ഇല്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യർ ആ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു. റോഡുകളിൽ എവിടെ നോക്കിയാലും കത്തിയെറിഞ്ഞ ശരീരങ്ങൾ. എങ്ങും കേൾക്കാൻ കഴിയുന്നത് വേദന കൊണ്ടുള്ള നിലവിളികൾ മാത്രം. അക്ഷരാർത്ഥത്തിൽ ലോകാവസാനം വന്നതുപോലെയുള്ള ഒരവസ്ഥയായിരുന്നു അന്ന് ആ നഗരത്തിൽ. രാവിലെ ചിരിച്ചു കളിച്ച് സ്കൂളിലേക്ക് പോയ കുഞ്ഞുങ്ങൾ തിരികെ വരും എന്ന് കാത്തിരുന്ന അമ്മമാരുടെ മുന്നിലേക്ക് എത്തിയത് അവരുടെ കരിഞ്ഞ ശരീരങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് ആ നഗരത്തിന്റെ സകല പ്രതീക്ഷകളും ആ വലിയ തീച്ചൂളയിൽ എന്നേക്കുമായി എരിഞ്ഞടങ്ങുകയായിരുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഒരു യുദ്ധം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വലിയ തീപിടുത്തം കഴിഞ്ഞാൽ ആ ദുരന്തം അവിടെ അവസാനിച്ചു എന്നാണ്. പക്ഷേ ഹിരോഷിമയുടെ കാര്യത്തിൽ ഓഗസ്റ്റ് 6-ലെ ആ ബോംബ് സ്ഫോടനം ഒരു തുടക്കം മാത്രമായിരുന്നു. ആ വലിയ തീയും പുകയും ഒക്കെ അടങ്ങിയതിനു ശേഷം അവരെ കാത്തിരുന്നത് അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു വില്ലനായിരുന്നു, റേഡിയേഷൻ എന്ന ആ സൈലന്റ് കില്ലർ. യാതൊരു പരിക്കുമില്ലാതെ ആ സ്ഫോടനത്തിൽ നിന്നും അത്ഭുതകരമായ രക്ഷപ്പെട്ടവർ പോലും പതുക്കെ പതുക്കെ മരണത്തിന് കീഴടങ്ങുന്ന ഒരു ഭീകരമായ അവസ്ഥയാണ് പിന്നീട് ഹിരോഷിമ കണ്ടത്. പുറമേ നോക്കുമ്പോൾ ഒരു പോരൽ പോലും ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് കടുത്ത പനി വരിക, മുടി മുഴുവനായി കൊഴിഞ്ഞു പോവുക, ശരീരത്തിൽ വലിയ പർപ്പിൾ നിറത്തിലുള്ള പാടുകൾ ഉണ്ടാവുക, രക്തം ഛർദ്ദിക്കുക, അങ്ങനെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ലക്ഷണങ്ങളോടെ ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി. അണുബോംബിൽ നിന്നും പുറത്തു വരുന്ന ആ ഇൻവിസിബിളായ റേസ് അവരുടെ ബോഡിയിലെ കോശങ്ങളെ ഒന്നാകെ നശിപ്പിച്ചിരുന്നു. എന്തസുഖമാണ് ഇവർക്ക് വരുന്നതെന്നോ ഇവർക്ക് എന്ത് മെഡിസിൻ കൊടുക്കണമെന്നോ അറിയാതെ ഡോക്ടർമാര് പോലും ശരിക്കും പകച്ചുപോയി. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയിട്ടും ഈ ദുരന്തം അവിടെ അവസാനിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ബോംബ് സ്ഫോടനത്തിന്റെ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത പുതിയ തലമുറയും ഈ റേഡിയേഷൻ ബാധിച്ചു തുടങ്ങി. ബ്ലഡ് ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ തുടങ്ങി പല വിധത്തിലുള്ള അസുഖങ്ങൾ ആ നാട്ടിലെ ആളുകളെ കാർന്നു തിന്നാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഹിരോഷിമയിലെ ഹോസ്പിറ്റലുകൾ മുഴുവൻ ഇത്തരം ക്യാൻസർ പേഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഗർഭിണികളായ അമ്മമാർ പ്രസവിച്ച കുഞ്ഞുങ്ങളിൽ പലർക്കും പല തരത്തിലുള്ള ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. തലമുറകളോളം ആ അണുബോംബിന്റെ വിഷം ഹിരോഷിമയിലെ ജനങ്ങളുടെ ചോരയിൽ കലർന്നു കിടന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഫിസിക്കലായ വേദനകൾ മാത്രമല്ല, മെന്റലായ ആ ജനത അക്ഷരാർത്ഥത്തിൽ തകർന്നു പോയിരുന്നു. ഈ സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെ ജാപ്പനീസ് ഭാഷയിൽ ഹിബാകുഷ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഹിബാകുഷകൾക്ക് പിന്നീട് സമൂഹത്തിൽ വലിയ ഒറ്റപ്പെടൽ നേരിടേണ്ടി വന്നു. റേഡിയേഷൻ ബാധിച്ചവരെ വിവാഹം കഴിക്കാനോ ഇവർക്കൊരു ജോലി നൽകാനോ പലരും തയ്യാറായില്ല. തങ്ങളുടെ ശരീരത്തിൽ റേഡിയേഷൻ ഉണ്ടോ എന്നും നാളെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള പേടി കാരണം പലരും വിവാഹം കഴിക്കാൻ പോലും മടിച്ചു നിന്നു. സ്വന്തം കൺമുന്നിൽ വെച്ച് അച്ഛനും അമ്മയും മക്കളും ഒക്കെ കത്തി വെണ്ണീറായി മാറുന്നത് കണ്ടതിന്റെ ആ വലിയ ട്രോമ അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടി. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചിട്ടും ഞാൻ മാത്രം എന്തിനു ജീവനോടെ ഇരുന്നു എന്ന ഒരു തരം സർവൈവേഴ്സ് ഗിൽറ്റ് അവരെ മാനസികമായി ഒരുപാട് തളർത്തി. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും രാത്രികളിൽ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ തീജ്വാലകളും ഉറ്റവരുടെ നിലവിളികളും അവരുടെ സ്വപ്നങ്ങളിൽ വന്ന് അവരെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു വലിയ ബോംബ് ഒരു നഗരത്തിലെ കെട്ടിടങ്ങളെ മാത്രമല്ല, തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ സ്വപ്നങ്ങളെയും ആരോഗ്യത്തെയുമാണ് ഇല്ലാതാക്കിയത്. പരുക്കുകൾ ഉണങ്ങിയാലും ഒരിക്കലും മായാത്ത ഒരു വലിയ മുറിവായി ഹിരോഷിമയിലെ ജനങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ആ വലിയ ദുരന്തം അങ്ങനെ തന്നെ നിലനിന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. തകർന്ന തരിപ്പണമായി കരഞ്ഞുണങ്ങിയ മണ്ണിൽ ഇനിയൊരിക്കലും ഒരു ജീവൻ ഉണ്ടാകില്ല എന്ന് ലോകം മുഴുവൻ വിധിയെഴുതിയ ഒരു കാലമുണ്ടായിരുന്നു.

75 വർഷത്തേക്ക് ഹിരോഷിമയിൽ ഒരു പുല്ലുപോലും കിളിർക്കില്ല എന്നായിരുന്നു അന്ന് പല സയന്റിസ്റ്റുകളും പ്രെഡിക്ട് ചെയ്തത്. പക്ഷേ മനുഷ്യന്റെ അതിജീവന ശേഷിക്കും വിൽ പവറിനും മുന്നിൽ തോൽക്കാൻ ഹിരോഷിമ തയ്യാറായിരുന്നില്ല. ചാരത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ ആ നഗരം പതുക്കെ പതുക്കെ തന്റെ പ്രതാപത്തിലേക്ക് തിരികെ വരാൻ തുടങ്ങുകയായിരുന്നു. സ്ഫോടനം നടന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ കരിഞ്ഞ മണ്ണിൽ നിന്നും ചെറിയ പച്ചിലകൾ തളർത്തു തുടങ്ങിയത് ആ പാവ മനുഷ്യർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. ഞങ്ങൾ വീണ്ടും വരും, ഞങ്ങളുടെ നാടിനെ ഞങ്ങൾ തിരിച്ചുപിടിക്കും എന്നൊരു ശക്തമായ തീരുമാനം ആ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ബാക്കിയായ മനുഷ്യർ പരസ്പരം കൈകോർത്ത് ഒരു വലിയ കൂട്ടായ്മയായി അവരുടെ നഗരത്തെ പുനർനിർമ്മിക്കാൻ ഇറങ്ങിത്തിരിച്ചു. വലിയ യന്ത്രങ്ങളോ അത്യാധുനിക സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ആ കാലത്ത് അവരുടെ സ്വന്തം കൈകളും വിയർപ്പും ഉപയോഗിച്ചാണ് അവർ ഓരോ വീടും റോഡും പണിതുയർത്തിയത്. തകർന്നു കിടന്ന അവശിഷ്ടങ്ങൾ ഓരോന്നായി നീക്കം ചെയ്ത് അവർ പുതിയ റോഡുകൾ ഉണ്ടാക്കി. തടി കൊണ്ടും മണ്ണുകൊണ്ടും താൽക്കാലിക ഷെഡുകൾ കെട്ടി അതിൽ അവർ താമസിക്കാൻ തുടങ്ങി. ഗവൺമെന്റിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ സ്കൂളുകളും ആശുപത്രികളും ഫാക്ടറികളും വീണ്ടും പ്രവർത്തനക്ഷമമായി. നഗരത്തിന് നടുവിലൂടെ ഒഴുകുന്ന ഓട്ടാ നദിയുടെ തീരങ്ങളിൽ പുതിയ മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിച്ചു. വസന്തകാലമായാൽ വീണ്ടും ചെറിയ പൂക്കൾ വിരിയുന്ന സുന്ദരമായ ആ നാടായി ഹിരോഷിമ മാറി. ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും ഒടുവിൽ അവർ അവരുടെ പ്രിയപ്പെട്ട നഗരത്തെ പൂർണ്ണമായി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്തു. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹിരോഷിമ വീണ്ടും സജീവമായി. നഷ്ടപ്പെട്ടു പോയ ജീവനുകളെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും തങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു സമാധാനപരമായ നാടുണ്ടാക്കിയെടുക്കാൻ ആ മനുഷ്യർക്ക് കഴിഞ്ഞു. വലിയൊരു ദുരന്തത്തിന് മുന്നിൽ തളർന്നു വീഴാതെ അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഹിരോഷിമയുടെ ഈ പുനർനിർമ്മാണം ലോകചരിത്രത്തിൽ എക്കാലവും അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഹോബി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മഴക്കാലം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മഴക്കാല റോഡ് സുരക്ഷ നിർദ്ദേശങ്ങൾ. വാഹനങ്ങളുടെ ബ്രേക്ക്, വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. പഴയതും തേഞ്ഞതുമായ വൈപ്പർ മാറ്റി സ്ഥാപിക്കുക. മലമ്പ്രദേശത്ത് ഓടിക്കുന്ന വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ്, പുകമഞ്ഞൽ കാഴ്ച ലഭ്യമാകുന്ന ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വാഹനമോടിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം. നനവുള്ള നിരത്തിൽ ബ്രേക്ക് ചെയ്താൽ വാഹനം നിൽക്കാൻ കൂടുതൽ ദൂരം എടുക്കുന്നതിനാൽ വേഗത കുറച്ച് ഓടിക്കുക. മഴയത്ത് അമിത വേഗതയും ഓവർടേക്കിംഗും ഒഴിവാക്കുക. ധൃതി പിടിച്ച് വാഹനമോടിച്ച് അപകടത്തിൽപ്പെടാതെ മിതമായ വേഗത്തിൽ ശ്രദ്ധിച്ചോടിച്ച് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുക. യാത്രയിൽ മുന്നിലുള്ള വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക. മഴക്കാലത്ത് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വെള്ളം തെറിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ലോറി, ട്രക്ക്, ബസ് എന്നിവയുടെ തൊട്ടുപിന്നാലെ വാഹനം ഓടിക്കരുത്. മഴയത്തും മഞ്ഞുവീഴ്ചയുള്ളപ്പോഴും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. റോഡിന്റെ ദൂരകാഴ്ച കുറവാണെങ്കിൽ വേഗത കുറയ്ക്കുക. ഇടിയും മിന്നലും ഉള്ളപ്പോൾ കഴിവതും വാഹനം ഓടിക്കാതിരിക്കുക. വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം കരുതുക. കനത്ത മഴയത്ത് വാഹനം ഓടിക്കാതിരിക്കുക. ആംബുലൻസ്, അഗ്നിശമന സേന, പോലീസ് തുടങ്ങി അത്യാവശ്യ നമ്പറുകൾ സ്പീഡ് ഡയലിൽ ഉറപ്പാക്കുക. വെള്ളക്കെട്ടുള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ വാഹനം തെന്നിമാറാതെ ശ്രദ്ധിക്കുക. കൂട, മൂടിയുള്ള ഹെൽമെറ്റ്, മഴക്കോട്ട് തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ യാത്രയിൽ കരുതുക. ഈ മഴക്കാലത്ത് അപകടം കുറയ്ക്കാൻ സുരക്ഷിതമായി യാത്ര ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: അറിവിന്റെ ആഘോഷം.
4: വലിയൊരു പുനർനിർമ്മാണത്തിന് ശേഷം ഇന്നത്തെ കാലത്ത് ഹിരോഷിമ ലോകത്തിനു മുന്നിൽ അറിയപ്പെടുന്നത് ഒരു യുദ്ധഭൂമിയായിട്ടല്ല, മറിച്ച് ലോക സമാധാനത്തിന്റെ അഥവാ വേൾഡ് പീസിന്റെ ഏറ്റവും വലിയ സിമ്പലായിട്ടാണ്. തങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് പക തീർക്കാനല്ല അവർ ശ്രമിച്ചത്, പകരം സ്നേഹം കൊണ്ട് ലോകത്തെ മാറ്റാനാണ്. ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് ഇതിനൊരു വലിയ എക്സാമ്പിളാണ്. ഏത് സ്ഥലത്താണോ ആ വലിയ ബോംബ് പൊട്ടിത്തെറിച്ചത്, ആ ഗ്രൗണ്ട് സീറോയിലാണ് ഈ മനോഹരമായ പാർക്ക് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഈ പാർക്കിലൂടെ നടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുക വലിയൊരു കെട്ടിടത്തിന്റെ അവശിഷ്ടമാണ്. ബോംബ് വീണിട്ടും പൂർണ്ണമായും തകരാതെ നിന്ന ആ പഴയ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാൾ ഇന്നത് ലോകമെമ്പാടും അറിയപ്പെടുന്നത് എ ബോംബ് ഡോം എന്നാണ്. ആ തകർന്ന കെട്ടിടം അറ്റകുറ്റ പണികൾ ചെയ്യാതെ ഇന്നും അവിടെ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് ലോകത്തെ പേടിപ്പിക്കാനല്ല, മറിച്ച് മനുഷ്യന്റെ ക്രൂരതയുടെയും യുദ്ധത്തിന്റെയും ഭീകരതയുടെയും ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിട്ടാണ്. ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ട മറ്റൊരു പേരുണ്ട്, സഡാക്കോ സസാക്കി. ആ ബോംബ് പൊട്ടുമ്പോൾ വെറും 2 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അന്ന് അത്ഭുതകരമായ രക്ഷപ്പെട്ടെങ്കിലും 10 വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടിയെ ബ്ലഡ് ക്യാൻസർ പിടികൂടി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേഡിയേഷൻ തന്നെയായിരുന്നു റീസൺ. 1000 ഒറിഗാമി പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കിയാൽ ആഗ്രഹിച്ച കാര്യം നടക്കും എന്ന് വിശ്വസിച്ച് ഹോസ്പിറ്റലിലെ കിടക്കയിലിരുന്ന് മരുന്നിന്റെ കടലാസുകൾ കൊണ്ട് അവൾ ക്രെയിൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ ലോകത്ത് ജീവിക്കണം എന്ന അവളുടെ ആഗ്രഹമായിരുന്നു അത്. പക്ഷേ 1000 തികയുന്നതിന് മുൻപ് തന്നെ ആ കൊച്ചു പെൺകുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് അവളുടെ ക്ലാസ്മേറ്റ്സും കൂട്ടുകാരും ചേർന്നിട്ടാണ് ബാക്കിയുള്ള ക്രെയിൻസുകളെ ഉണ്ടാക്കി പൂർത്തിയാക്കിയത്. ഇന്ന് ആ പീസ് പാർക്കിൽ സഡാക്കോയുടെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്, ചിൽഡ്രൻസ് പീസ് മോണുമെന്റ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് പേപ്പർ ക്രെയിൻസ് ആണ് ഇന്നും സമാധാനത്തിന്റെ പ്രതീകമായി ആ പ്രതിമയ്ക്ക് മുന്നിൽ ആളുകൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 6 രാവിലെ കൃത്യം 8:45 ഈ പാർക്കിൽ ഒരു പീസ് ബെൽ മുഴങ്ങും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയും മരിച്ചുപോയവർക്ക് വേണ്ടി സൈലന്റ് ആയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അന്ന് മരിച്ചു വീണ ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകൾ അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. ഹിരോഷിമയിലെ ജനങ്ങൾക്ക് അമേരിക്കയോടോ ആ ബോംബിട്ടവരോടോ യാതൊരു റിവഞ്ചും അഥവാ പ്രതികാരവുമില്ല. പകരം അവർ ലോകത്തോട് ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, ഇനി ഒരു യുദ്ധമുണ്ടാകരുത്. ഇനി ഒരാണവായുധവും അഥവാ ന്യൂക്ലിയർ വെപ്പണും മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ഈ ഭൂമിയിൽ ഉപയോഗിക്കരുത്. ഒരു വലിയ ദുരന്തം അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ യഥാർത്ഥ വേദനയറിയൂ. അതുകൊണ്ട് തന്നെ തങ്ങൾ അനുഭവിച്ച ആ വലിയ സങ്കടം ഇനി ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാൻ ഇടവരരുത് എന്ന വലിയൊരു മെസ്സേജാണ് ഹിരോഷിമ ഇന്ന് ലോകത്തിന് നൽകുന്നത്. നമ്മൾ മനുഷ്യർ പരസ്പരം കൊല്ലാനുള്ളവരല്ല, സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന ആ വലിയ പാഠം ഈ നഗരം എന്നും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

ഇന്നത്തെ ഹിരോഷിമ നോക്കിയാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പഴയ ആ ദുരന്തത്തിന്റെ പാടുകൾ ഒന്നും തന്നെ പുറമേ കാണിക്കാതെ വളരെ മോഡേൺ ആയ, വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സിറ്റിയാണ് ഇന്നത്തെ ഹിരോഷിമ. ആകാശം മുട്ടേ നിൽക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളും ബിസിനസ് സെന്ററുകളും ബുള്ളറ്റ് ട്രെയിനുകളും ഷോപ്പിംഗ് മാളുകളും ഒക്കെയായി വളരെ ആക്റ്റീവായ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇന്നവിടെ കാണാൻ കഴിയുക. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെയും പുതിയ തലമുറയുടെയും ഒക്കെ ഒരു വലിയ തിരക്ക് എപ്പോഴും ആ നഗരത്തിലുണ്ടാകും. നഗരം അത്രത്തോളം മാറിയെങ്കിലും തങ്ങളുടെ ആ പഴയകാല ഹിസ്റ്ററി അവർ ഒരിക്കലും മറന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇന്നത്തെ നമ്മുടെ വർത്തമാന സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അധികാരത്തിന് വേണ്ടി മനുഷ്യർ തമ്മിൽ തല്ലി മരിക്കുമ്പോൾ, പുതിയ ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ടാക്കാൻ രാജ്യങ്ങൾ തമ്മിൽ വലിയ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ, ഹിരോഷിമയുടെ ആ സമാധാന സന്ദേശത്തിന് ഇന്ന് വലിയ റെലവൻസ് ഉണ്ട്. പണ്ടത്തേക്കാൾ 100 ഇരട്ടി പവറുള്ള വലിയ ബോംബുകൾ ഇന്ന് മനുഷ്യന്റെ കയ്യിലുണ്ട്. ഒരു ചെറിയ അസ്ത്രത മതി ഈ ലോകം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ. അതുകൊണ്ട് തന്നെ ഹിരോഷിമ നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, യുദ്ധങ്ങൾ ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല, അത് നഷ്ടങ്ങളും കണ്ണീരും മാത്രമേ ഉണ്ടാക്കൂ. സമാധാനത്തോടെ പരസ്പരം സ്നേഹിച്ചു ജീവിക്കാൻ കഴിയുക എന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യം. ഹിരോഷിമയിലെ ആ മണ്ണിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം അതാണ്. അധികാരത്തെക്കാളും വലുത് മനുഷ്യന്റെ ജീവനാണ്. അതുകൊണ്ട് ഓഗസ്റ്റ് 6 എന്ന ഈ ദിനത്തിൽ ഇനി ഈ ലോകത്ത് ഒരു ഹിരോഷിമ ആവർത്തിക്കാതിരിക്കട്ടെ. അപ്പോ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഹിരോഷിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, അറിഞ്ഞു, മനസ്സിലാക്കി, ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇതുപോലെ മറ്റൊരു വിഷയവും വിശേഷവുമായി അടുത്ത ലൗഡ് സ്പീക്കറിൽ ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. APL-ഉമായിട്ടിതായി ഒരു മനോഹരമായ മഴയിൽ കുതിർന്ന വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ 2 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 6 മണി വരെ ഗെയിം കളിക്കാനുള്ള സമയമാണ് ആശ്രയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ. അപ്പോൾ ഗെയിം കളിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരിക്കും എനിക്ക് തോന്നുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വീട്ടിലിങ്ങനെ ബോറടിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ ബോറടിയൊക്കെ മാറ്റാനായിട്ട് ഇതാ ഒരു അടിപൊളി ഗെയിമൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കനത്ത മഴയെ തുടർന്നിട്ട് 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ജില്ലകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളാണ്. തൊട്ടു താഴെ തന്നെ ഓറഞ്ച് അലേർട്ടുമായിട്ട് നമ്മുടെ ഇടുക്കി, നമ്മുടെ കൊല്ലമുണ്ട്, പിന്നെ ആലപ്പുഴയുണ്ട്, എറണാകുളമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്ന ജില്ലകൾ ട്രിവാൻഡ്രം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ല രീതിയിൽ തന്നെ മഴ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ജാഗ്രത പാലിക്കുക എന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കര ശിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് നിങ്ങളെ കാത്തുകാത്ത് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാ ഫ്രൈഡേയ്സിലും നമ്മൾ ലക്കി ഡ്രോയിലൂടെയാണ് ആ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ എന്തായാലും ഗെയിം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം വഴിയെ പറഞ്ഞു തരാം. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9573115.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ബിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ബിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4:18 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്ത് ഗെയിം ആയിരിക്കും കളിക്കാനായിട്ട് പോവുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവരുടെ ഉള്ളിൽ കാണും. നമ്മളെല്ലാവരും സിനിമ കാണാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ. സിനിമയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ അതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന നായകൻ്റെയോ നായികയുടെയോ ഒക്കെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുന്നിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കഥാപാത്രങ്ങളെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഗെയിം എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു സിനിമയിലെ മെയിൻ ആക്ടറിൻ്റെയും ആക്ട്രസിൻ്റെയും പേര് ഞാൻ പറയും, അതായത് കഥാപാത്രത്തിൻ്റെ പേരായിരിക്കും പറയുക. ആ പേര് വെച്ചിട്ട് ഏത് സിനിമയാണ് എന്ന് കണ്ടുപിടിച്ച് പറയണം. അതാണ് നമ്മുടെ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ അടിപൊളി ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ 2 ക്യാരക്ടേഴ്സിലേക്ക് കടക്കുകയാണ്, എബി ആൻഡ് സോന. അപ്പോൾ കുറച്ച് പഴയ ഒരു പടമാണ്, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മൂവിയിലെ 2 ക്യാരക്ടേഴ്സാണ് എബിയും സോനയും. അപ്പോൾ സിനിമ ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0474291909 0474219 1909 എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കാം. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: 10th നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road, Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: കേട്ടോണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ മൂവി ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് നമ്മളിങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് നെയിം ഇതൊക്കെയായിരുന്നു. എബി ആൻഡ് സോന, ഏത് സിനിമയിലെ ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ള ക്വസ്റ്റിന് ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുവരെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസേഴ്സ് അറിയിച്ചാൽ മാത്രം മതി. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9526649090, 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എബി സോന എന്നീ ക്യാരക്ടേഴ്സ് വരുന്ന മൂവി ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ് നിറം എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് അർച്ചന, രാജേഷ് കുമാർ, രമ്യ, അനിൽകുമാർ, ജ്യോതിർ ശിവ, മണികണ്ഠൻ, സാവിത്രി, അലൻ റോയി, ഐശ്വര്യ, അനുഗ്രഹ, രതീഷ് ആർ ചന്ദ്രൻ, ഗീത, അഞ്ജന, ശശികല എസ് നായർ, പ്രവീൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ നിറം എന്ന് തന്നെയാണ്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു രണ്ട് ക്യാരക്ടർ നെയിമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എബി ആൻഡ് സോന, നമ്മുടെ ചാക്കോച്ചനും അതുപോലെ തന്നെ ശാലിനിയും ഒക്കെ തകർത്തഭിനയിച്ച മൂവി, 1999 റിലീസായ നിറം എന്ന മൂവി കണ്ടവർക്ക് ആർക്കും പറക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി മൂവി തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് ഇതാ അടുത്ത രണ്ട് ക്യാരക്ടർ നെയിമിലേക്ക് പോവുകയാണ്. നന്ദൻ ആൻഡ് ഉമ, നമ്മുടെ മമ്മൂക്കയും ശോഭന മാമും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയിലെ രണ്ട് ക്യാരക്ടേഴ്സാണ് നന്ദൻ ആൻഡ് ഉമ. അപ്പോൾ സിനിമ ഏതാണ് എന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291909090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്.
5: Just like that.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെതർ അപ്ഡേറ്റ് പറയാനുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൊല്ലം ജില്ലയിൽ ഓറഞ്ച് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള ഒരു സാഹചര്യം പറയുന്നുണ്ട്. സോ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ ദിവസം ഓറഞ്ച് അലേർട്ട് കൊല്ലം ജില്ലയിൽ പറഞ്ഞിരിക്കുകയാണ്. സോ മഴയും കാറ്റുമൊക്കെയുള്ള സമയത്ത് പുറത്തിറങ്ങാതെ സേഫായിട്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നന്ദൻ ആൻഡ് ഉമ ഈ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്ന സിനിമ ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ നേരത്തെ ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ദ ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ സുമ.
0: എന്തൊക്കെയുണ്ട് സുമ ചേച്ചി വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ അവിടെ?
1: മഴ ഇന്ന് വലുതായിട്ടില്ലായിരുന്നു.
0: വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഓറഞ്ച് അലർട്ടാണ്, അപ്പൊ സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ. വെള്ളമൊക്കെ പൊങ്ങാറുണ്ടോ വീടിന്റെ പരിസരത്ത്?
1: ഒഴുകി പോകുന്നുണ്ട്.
0: ഒഴുകി പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ല അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ

എല്ലാം മിടുക്കിയായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് എന്ന് നോക്കുകയാണ് എങ്കിൽ, ആൻഡ് വിഷ്ണു, ഷെമി, മണികണ്ഠൻ, രാജേഷ് കുമാർ, പ്രവീൺ, സഹദേവൻ, മജീദ്, രതീഷ് ആർ ചന്ദ്രൻ, സാവിത്രി, അഞ്ജന, ശശികല എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മഴയത്ത് മുൻപേ എന്നാണ്. ഗീത ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് കളിയൂഞ്ഞാലെന്നാണ്, കളിയൂഞ്ഞാലല്ല മഴയത്ത് മുൻപേ ആണ്. ആൻഡ് തങ്കമൺ ടീച്ചർ, അലൻ റോയ്, അപ്പോൾ ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ മഴയത്ത് മുൻപേ എന്നാണ്. മഴയത്ത് മുൻപേ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത രണ്ട് ക്യാരക്ടർ നെയിമിലേക്ക് കടക്കുകയാണ്. ചിറക്കൽ ശ്രീഹരി ആൻഡ് ഇന്ദുലേഖ, ഈ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്ന, മെയിൻ ക്യാരക്ടേഴ്സ് വരുന്ന സിനിമ ഏതാണെന്ന് അപ്പോൾ വേഗം ഇരുന്ന് കണ്ടുപിടിച്ചോളൂ. ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. കീപ് ഓൺ ലിസണിംഗ് ടു വാസുദേവം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

വെൽക്കം ബാക്ക് ടു ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ക്യാരക്ടേഴ്സ് നെയിം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിം കളിച്ച് നമ്മളിതാ ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ ഒരു മണിക്കൂർ അങ്ങനെ കടന്നു പോയിരിക്കുകയാണ് കേട്ടോ. ഇനി 6 മണിവരെയാണ് സമയമുള്ളത്. അപ്പോൾ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് വെറുതെ ബോറടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ബോറടിയും മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് നേടിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ക്യാരക്ടർ നെയിംസ് ഇങ്ങനെയായിരുന്നു, ചിറക്കൽ ശ്രീഹരി ആൻഡ് ഇന്ദുലേഖ. ഈ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്ന സിനിമ ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, വിഷ്ണു, ഷമി, മണികണ്ഠൻ, സാവിത്രി, തങ്കമണി ടീച്ചർ, അർച്ചന, സഹദേവൻ, ശ്യാമ, ശശികല, ഉണ്ണി, ഐശ്വര്യ, അനുഗ്രഹ, പ്രവീൺ, അഞ്ജന, മജീദ്, രതീഷ്, ആർ, ചന്ദ്രൻ. അപ്പോൾ ഇത്രയും പേര് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ചന്ദ്രോത്സവം എന്നാണ്. ആകെ നമുക്ക് ഒരു റോങ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് വിജി ശ്രീജിത്ത് ആണ്, കളിയുഞ്ഞാൽ എന്നുള്ളൊരു ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ചന്ദ്രോത്സവമാണ് കേട്ടോ. 2005 റിലീസായി നമ്മുടെ ലാലേട്ടനും മീനയും ഒക്കെ തകർത്ത് അഭിനയിച്ച ഒരു അടിപൊളി റൊമാൻറ്റിക് ആക്ഷൻ മൂവിയാണ് ചന്ദ്രോത്സവം. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചു കൊണ്ട് ഇതാ അടുത്ത രണ്ട് ക്യാരക്ടേഴ്സിലേക്ക് കടക്കുകയാണ്. ക്യാരക്ടർ നെയിംസ് ഇങ്ങനെയാണ്, കുഞ്ഞുഞ്ഞും കമലയും. അപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് കുഞ്ഞുഞ്ഞും കമലയും. അപ്പോൾ സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9522-664-9090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, എം സി റോഡ്, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: വെൽക്കം ബാക്ക് ടു ആസ്പ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്ന രണ്ട് ക്യാരക്ടേഴ്സ്, കുഞ്ഞുഞ്ഞ ആൻഡ് കമല, ഏത് സിനിമയാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം, കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, വിഷ്ണു, ഷമി, അർച്ചന, മണികണ്ഠൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സ്വപ്നക്കൂടുന്നാണ്. അഞ്ജന, അഭിഷിമ, തങ്കമണി ടീച്ചർ, ശശികല എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സ്വപ്നക്കൂടുന്നാണ്. ആൻഡ് ആദ്യ രാത്രി എന്നുള്ളൊരു ആൻസർ അയച്ചിരിക്കുന്നത് ദീപചേച്ചിയാണ്. ഐശ്വര്യ, അനുഗ്രഹ, സാവിത്രി, ഗീത, പ്രവീൺ, രതീഷ്, ആർ, ചന്ദ്രൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സ്വപ്നക്കൂടെന്നാണ്. ആൻഡ് ഉണ്ണി, ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്. അപ്പോൾ ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സ്വപ്നക്കൂടെ എന്ന് തന്നെയാണ്. അപ്പം കമലയും കുഞ്ഞുഞ്ഞും നമുക്കൊരിക്കലും മറക്കാനാകാത്ത രണ്ട് ക്യാരക്ടേഴ്സ് ആണല്ലോ. അല്ലെങ്കിലും കാഞ്ഞിരപ്പള്ളിക്കാരൻ കുഞ്ഞുഞ്ഞിനെ ആർക്കും അങ്ങനെ മറക്കാൻ സാധിക്കത്തില്ല, സ്വപ്നക്കൂടെ എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക്. അപ്പോൾ സ്വപ്നക്കൂടാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 2003 റിലീസായിട്ടുണ്ടായിരുന്ന ഈ ഒരു കോമഡി റൊമാൻറ്റിക് മൂവി, ആക്ച്വലി ഇന്നും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇൻട്രസ്റ്റോടു കൂടി കാണുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് ഇതാ അടുത്ത രണ്ട് ക്യാരക്ടേഴ്സിലേക്ക് കടക്കുകയാണ്. സുധി ആൻഡ് മീനിക്കുട്ടി, വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള മലയാളത്തിലെ രണ്ട് ക്യാരക്ടേഴ്സാണ് സുധിയും മീനിക്കുട്ടിയും. അപ്പോൾ സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 04 2919 9090 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664 9090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരകര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൾജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൾജോയിൽ.
4: അൾജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: മഴക്കാലം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മഴക്കാല റോഡ് സുരക്ഷ നിർദ്ദേശങ്ങൾ. വാഹനങ്ങളുടെ ബ്രേക്ക്, വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. പഴയതും തേഞ്ഞതുമായ വൈപ്പർ മാറ്റി സ്ഥാപിക്കുക. മലമ്പ്രദേശത്ത് ഓടിക്കുന്ന വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ്, പുകമഞ്ഞൽ കാഴ്ച ലഭ്യമാകുന്ന ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വാഹനമോടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം. നനവുള്ള നിരത്തിൽ ബ്രേക്ക് ചെയ്താൽ വാഹനം നിൽക്കാൻ കൂടുതൽ ദൂരം എടുക്കുന്നതിനാൽ വേഗത കുറച്ച് ഓടിക്കുക. മഴയത്ത് അമിത വേഗതയും ഓവർടേക്കിംഗും ഒഴിവാക്കുക. ധൃതി പിടിച്ച് വാഹനമോടിച്ച് അപകടത്തിൽപ്പെടാതെ മിതമായ വേഗത്തിൽ ശ്രദ്ധിച്ചോടിച്ച് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുക. യാത്രയിൽ മുന്നിലുള്ള വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക. മഴക്കാലത്ത് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വെള്ളം തെറിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ലോറി, ട്രക്ക്, ബസ് എന്നിവയുടെ തൊട്ടുപിന്നാലെ വാഹനം ഓടിക്കരുത്. മഴയത്തും മഞ്ഞുവീഴ്ചയുള്ളപ്പോഴും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. റോഡിന്റെ ദൂരക്കാഴ്ച കുറവാണെങ്കിൽ വേഗത കുറയ്ക്കുക. ഇടിയും മിന്നലും ഉള്ളപ്പോൾ കഴിവതും വാഹനം ഓടിക്കാതിരിക്കുക. വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം കരുതുക. കനത്ത മഴയത്ത് വാഹനം ഓടിക്കാതിരിക്കുക. ആംബുലൻസ്, അഗ്നിശമന സേന, പോലീസ് തുടങ്ങി അത്യാവശ്യ നമ്പറുകൾ സ്പീഡ് ഡയലിൽ ഉറപ്പാക്കുക. വെള്ളക്കെട്ടുള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ വാഹനം തെന്നിമാറാതെ ശ്രദ്ധിക്കുക. കൂടെ മൂടിയുള്ള ഹെൽമെറ്റ്, മഴക്കോട്ട് തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ യാത്രയിൽ കരുതുക. ഈ മഴക്കാലത്ത് അപകടം കുറയ്ക്കാൻ സുരക്ഷിതമായി യാത്ര ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അപ്പോൾ സുധിയും മീനുകുട്ടിയും ഏത് സിനിമയിലെ ക്യാരക്ടേഴ്സ് ആണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർജെ അനുഷ സ്റ്റുഡിയോ ക്ലോഗിൽ. ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 38 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ശേഷിയാണ് കേട്ടെ. എ ഓട്ടോ എന്നുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് അഞ്ജന, മണികണ്ഠൻ, തങ്കമണി ടീച്ചർ, മജീദ്, രതീഷ്, ആർ ചന്ദ്രൻ, ഉണ്ണി, വിഷ്ണു, ഷമി, വിജയ, ബിജു, സഹദേവൻ, അർച്ചന, പ്രവീൺ, അഭിഷിമ, സാവിത്രി, ഐശ്വര്യ ആൻഡ് അനുഗ്രഹ, സുനീശങ്കർ, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിവ്യ ശ്രീജിത്ത് ആണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് എ ഓട്ടോ എന്നുള്ള ഒരു ആൻസർ തന്നെയാണ്. അല്ലെങ്കിലും സുധി എന്നും മീനുക്കുട്ടി എന്നും കേൾക്കുമ്പോൾ എ ഓട്ടോ ആണ് എന്നറിയാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 1990 റിലീസായ ഒരു കോമഡി റൊമാൻറ്റിക് മൂവിയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത രണ്ട് ക്യാരക്ടേഴ്സിലേക്ക് കൂടി കിടക്കുകയാണ്. അജു ആൻഡ് സാറ, കുറച്ച് പുതിയ മൂവിയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഈ അജു ആൻഡ് സാറ ഏത് മൂവിയിലെ ക്യാരക്ടേഴ്സ് ആണെന്ന് കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
5: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
6: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
7: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
9: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: നാടിനൊപ്പം
10: നാട്ടാർക്കൊപ്പം.
11: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആസ്ട്രേയ പ്രീമിയർ ലീഗ്. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ക്യാരക്ടർ നെയിംസ് വെച്ചിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു നമ്മൾ ഇത്രയും

നേരമായിട്ടും ബാസ്പ്രിയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അജു സാറ എന്നീ ക്യാരക്ടേഴ്സ് വരുന്ന സിനിമ ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് വായിക്കാം. വിഷ്ണു, ഷമി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ബാംഗ്ലൂർ ഡേയ്സ് എന്നാണ് കേട്ടോ. ആൻഡ് തങ്കമണി ടീച്ചർ, അർച്ചന, അഞ്ജന, സാവിത്രി, ഐശ്വര്യ, അനുഗ്രഹ, അഭിഷിമ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും ബാംഗ്ലൂർ ഡേയ്സ് എന്ന് തന്നെയാണ്. ശശികല ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയാണെന്നാണ്. ആൻഡ് സുനി ശങ്കർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് പ്രേമ മൂവിയിലെ ക്യാരക്ടേഴ്സ് എന്നാണ്. ഓക്കെ. ആൻഡ് മജീദ്, പ്രവീൺ, ദിവ്യ, ശ്രീജിത്ത്, സഹദേവൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂർ ഡേയ്സ് എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉണ്ണിയാണ്. ഉണ്ണിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ അജു സാറ ഈ ക്യാരക്ടേഴ്സ് വരുന്ന സിനിമ ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 2014 റിലീസായ ബാംഗ്ലൂർ ഡേയ്സ് ആണ് കേട്ടോ. നമ്മുടെ ദുൽഖർ സൽമാനും പാർവതി തിരുവോത്തിൻ്റെയും ക്യാരക്ടറിൻ്റെയും ആണ് ഈ ഒരു സിനിമയിൽ സാറ ആൻഡ് അജു എന്നുള്ളത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അതിന് മുൻപായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശക്തമായിട്ടുള്ളൊരു മഴയ്ക്ക് സാഹചര്യം പറയുന്നുണ്ട്. സോ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചിട്ടുണ്ട്. സോ പ്രത്യേകമായിട്ടും ജാഗ്രത പാലിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, നല്ല മഴയും കാറ്റുമുള്ള സമയത്ത് പുറത്തെങ്ങും ഇറങ്ങാതിരിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റിൽ എങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ആസ്ട്രിയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഞാനേ ഗുഡ് ബൈ പറയുന്നുള്ളൂ. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ഒരുപാട് പണമുള്ള വലിയൊരു കോടീശ്വരനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് വാശി പിടിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി. ക്യാഷ് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന അവൾക്ക് പറ്റുന്ന ഒരു പണി അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ. സ്നേഹത്തിന് മുന്നിൽ പണം തോൽക്കും എന്ന് കാണിച്ചു തന്ന് 2015 തിയേറ്ററുകളിൽ റിലീസായ ദ സൂപ്പർ ഹിറ്റ് മൂവി റോമിയോ ജൂലിയറ്റ് ആണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജി സുൽത്താന.
1: ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ കാർത്തിക്. ഇതാണ് നമ്മുടെ കാർത്തിക്കിന്റെ ജൂലിയറ്റ് ലക്ഷ്മിക്കുട്ടിയമ്മ. സോറി, പേരൊന്ന് മോഡേണാക്കാൻ വേണ്ടി ഐശ്വര്യ എന്നാക്കി.
0: ജയൻ രവി കാർത്തിക്കായും ഹൻസിക ഐശ്വര്യയായും വന്ന് തകർത്ത് അഭിനയിച്ച ഒരു സിനിമ കൂടിയാണിത്. ഈ സിനിമ ശരിക്കും എക്സ്പോസ് ചെയ്യുന്നത് ഒരു ലവ് സ്റ്റോറി മാത്രമല്ല, പണത്തേക്കാൾ വലിയ വില മതിക്കാനാകാത്ത ചില ബന്ധങ്ങൾ കൂടിയുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്.
2: സത്യത്തിൽ നീ എന്ത് ഭാഗ്യവതിയാണെന്നറിയോ, നിനക്കൊരു നല്ല ജീവിതം തരാൻ അച്ഛൻ അമ്മ എന്ന് എത്ര പേരാ ഉള്ളത്. നിന്റെ ജീവിതത്തിന് ഏതാണോ നല്ലത് എല്ലാം നോക്കിയും കണ്ടും ചെയ്യും. നിന്റെ ലൈഫ് സേഫ്, പക്ഷെ എന്റെ കാര്യോ എല്ലാം ഞാൻ സ്വയം ചെയ്തോളണം.
0: ലക്ഷ്മൺ ഡയറക്ട് ചെയ്ത്, എസ് നന്ദഗോപാൽ പ്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമ ശരിക്കും ഒരു കളർഫുൾ റൊമാന്റിക് എന്റർടൈനർ തന്നെയാണ്. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഡിഎംആന്റെ മ്യൂസിക് തന്നെയാണ്. അന്നത്തെ യൂത്തിന് ശരിക്കും ആവേശം തരുന്ന പാട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഡണ്ടനക്ക ഡണ്ടനക്ക.

0: பதில் சொல்றேன் தமிழ் ஐயா.
1: ஆஷய எஃப்எம் 90 நாடினப்பம் நாட்டார்கொப்பம்
2: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatankara, Kottarakara, Karunagappally.
3: 10 varshikathinte nenavil Kottarakara Dhanya Medical Surgical and Laboratory. August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum labha parishodhanangalkkum vamban vilakkurav. Dhanya Medical and Surgicals, Chandamukka, Kottarakara.
4: Vishal Opticals. Mithamaya nirakkil kannadagalude vipulamaya shekaram. Lotus Road Private Bus Stand സമീപം പുലമൺ കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
6: மல்லியே சந்தன மல்லியே

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ്,
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: മഴക്കാലം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മഴക്കാല റോഡ് സുരക്ഷ നിർദ്ദേശങ്ങൾ. വാഹനങ്ങളുടെ ബ്രേക്ക്, വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. പഴയതും തേഞ്ഞതുമായ വൈപ്പർ മാറ്റി സ്ഥാപിക്കുക. മലമ്പ്രദേശത്ത് ഓടിക്കുന്ന വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ്, പുകമഞ്ഞൽ കാഴ്ച ലഭ്യമാകുന്ന ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വാഹനമോടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം. നനവുള്ള നിരത്തിൽ ബ്രേക്ക് ചെയ്താൽ വാഹനം നിൽക്കാൻ കൂടുതൽ ദൂരം എടുക്കുന്നതിനാൽ വേഗത കുറച്ച് ഓടിക്കുക. മഴയത്ത് അമിത വേഗതയും ഓവർടേക്കിംഗും ഒഴിവാക്കുക. ധൃതി പിടിച്ച് വാഹനമോടിച്ച് അപകടത്തിൽപ്പെടാതെ മിതമായ വേഗത്തിൽ ശ്രദ്ധിച്ചോടിച്ച് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുക. യാത്രയിൽ മുന്നിലുള്ള വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക. മഴക്കാലത്ത് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വെള്ളം തെറിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ലോറി, ട്രക്ക്, ബസ് എന്നിവയുടെ തൊട്ടുപിന്നാലെ വാഹനം ഓടിക്കരുത്. മഴയത്തും മഞ്ഞുവീഴ്ചയുള്ളപ്പോഴും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. റോഡിന്റെ ദൂരക്കാഴ്ച കുറവാണെങ്കിൽ വേഗത കുറയ്ക്കുക. ഇടിയും മിന്നലും ഉള്ളപ്പോൾ കഴിവതും വാഹനം ഓടിക്കാതിരിക്കുക. വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം കരുതുക. കനത്ത മഴയത്ത് വാഹനം ഓടിക്കാതിരിക്കുക. ആംബുലൻസ്, അഗ്നിശമന സേന, പോലീസ് തുടങ്ങി അത്യാവശ്യ നമ്പറുകൾ സ്പീഡ് ഡയലിൽ ഉറപ്പാക്കുക. വെള്ളക്കെട്ടുള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ വാഹനം തെന്നിമാറാതെ ശ്രദ്ധിക്കുക. കൂടാ, മൂടിയുള്ള ഹെൽമെറ്റ്, മഴക്കോട്ട് തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ യാത്രയിൽ കരുതുക. ഈ മഴക്കാലത്ത് അപകടം കുറയ്ക്കാൻ സുരക്ഷിതമായി യാത്ര ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: റോമിയോ ജൂലിയറ്റ് എന്ന സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റൊമാന്റിക് മൂവി തന്നെയാണിത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ടാളുകൾ തമ്മിൽ ഇഷ്ടത്തിലാകുന്നയിടത്താണ് ഇവിടുത്തെ കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈഫിനെ പറ്റി ഡിഫറെന്റ് തോട്ട്സ് ഉള്ള രണ്ടു പേർ. ഒരാൾ ക്യാഷിന് വാല്യൂ കൊടുക്കുമ്പോൾ മറ്റൊരാൾ സ്നേഹത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്.
4: ഹലോ
5: എടി, കാർത്തിക് ഇൻഫോടെക്കിന്റെ ഭാവിയിലെ ഓണർ ആരാണെന്ന് അറിയോ നിനക്ക്?
4: ആരായാലും എനിക്കെന്താ?
5: എന്റെ മോളെ അത് നീയാണെടി.
4: നീ എന്താ പറയുന്നത്?
5: വാട്സപ്പ് ഒന്ന് നോക്കേ.
0: കാർത്തിക്കിന്റെ ഫ്രണ്ട്സിന്റെ വലിയ ലക്ഷറി കാറുകളും ആഡംബരവും ഒക്കെ കണ്ട് കാർത്തിക് ഒരു വലിയ കോടീശ്വരനാണെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാവുകയാണ്. സ്നേഹത്തിന് മാത്രം വാല്യൂ കൊടുക്കുന്ന ഒരു പാവം പയ്യനാണ് കേട്ടോ നമ്മുടെ കഥയിലെ ഹീറോ. അങ്ങനെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ഭംഗിയായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് കുറച്ചു നാൾക്ക് ശേഷം ഐശ്വര്യ ആ വലിയ സത്യം തിരിച്ചറിയുന്നത്. കാർത്തിക് അത്ര വലിയ റിച്ച് അല്ലെന്നും സാധാരണ ഒരു ജിം ട്രെയിനർ ആണെന്നും റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു അത്. ആ ഒരു മൊമെന്റിൽ തന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ദാ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പിന്നീട് ഐശ്വര്യ മറ്റൊരു കോടീശ്വരനെ കണ്ടുപിടിക്കുകയും അവരുമായിട്ടുള്ള വിവാഹാലോചന ഉറപ്പിക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുന്ന ആ ഒരു മൊമെന്റിലാണ് കഥയില് മറ്റു കുറച്ച് ട്വിസ്റ്റ് നടക്കുന്നത്. പണമല്ലാത്തതിന്റെ പേരിൽ തേപ്പ് കിട്ടിയ കാർത്തിക് എന്തായാലും പെട്ടെന്ന് ഐശ്വര്യനെ വിട്ടു പോകാനുള്ള പ്ലാൻ ഒന്നുമില്ല. അവൻ അവളുടെ പുതിയ റിലേഷൻഷിപ്പ് തകർക്കാനുള്ള മാക്സിമം പണി ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ഗതികെട്ട് ഐശ്വര്യ അവനുമായിട്ട് ഒരു ഡീലിന് വരികയാണ്. അതായത് കാർത്തിക്കിനെ ഒഴിവാക്കാൻ വേണ്ടി ഐശ്വര്യ തന്നെ മുൻകൈ എടുത്ത് അവനൊരു പുതിയ ഗേൾഫ്രണ്ടിനെ സെറ്റ് ആക്കി കൊടുക്കണം.
6: കല്യാണ സന്തോഷമൊക്കെ മുഖത്തുണ്ടല്ലോ, വളരെ സന്തോഷത്തിലല്ലേ?
4: ഏ, അങ്ങനെയൊന്നുമില്ല.
6: ഹസ്ബൻഡ് ആളെങ്ങനുണ്ട്? നല്ല വെയിറ്റ് പാർട്ടിയാ? അല്ല, എന്തിനാ ചോദിച്ചെന്ന് വെച്ചാ നിനക്ക് ഒരുപാട് പ്രതീക്ഷയല്ലായിരുന്നോ? എല്ലാം നോക്കിയും കണ്ടുമല്ലേ ചെയ്തേക്കുന്നേ.
7: ആണോന്നോ, അവര് തലമുറ തലമുറയാ വലിയ പണക്കാരാ.
0: റോമിയോ ജൂലിയറ്റ് എന്ന ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ഫൺ എലമെന്റ്സ് ഉള്ള ഈ ഒരു ട്രാക്കിനൊപ്പം തന്നെ ഈ സിനിമ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മറ്റൊരു സൈഡ് കൂടി കാണിക്കുന്നുണ്ട്. ഐശ്വര്യക്ക് കിട്ടിയ ആ ഒരു പുതിയ റിലേഷൻഷിപ്പ്, ആ ഒരു കോടീശ്വരന് പണമുണ്ട്, പക്ഷേ അവളോട് യാതൊരു സ്നേഹവുമില്ല, കമ്മിറ്റ്മെന്റും ഇല്ല. അയാളെ സംബന്ധിച്ച് ഐശ്വര്യ വെറും ഒരു ഷോ പീസ് മാത്രം. ലൈഫിൽ പണം മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന് കരുതിയിരുന്ന നമ്മുടെ നായിക ആ ഒരു ലക്ഷറി ലൈഫിലേക്ക് വന്നതിന് ശേഷം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുകയാണ്. ഫ്രീഡം ഇല്ല, സന്തോഷമില്ല, നമ്മൾ എന്നൊരു സെൽഫ് വാല്യൂ പോലും ഇല്ലാത്തൊരു ലൈഫ്, ആ ഒരു മൊമെന്റിലാണ് ഐശ്വര്യ റിയലൈസ് ചെയ്യുന്നത്. കാർത്തിക് കൊടുത്ത ആ ഒരു കെയറിങ്ങും പ്യുവർ ആയിട്ടുള്ള ലവും അവൾ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു അത്. കാർത്തിക്കിനെ മറ്റൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയതിനു ശേഷം തന്റെ ലൈഫ് ഇനി സ്വസ്ഥമായി ജീവിക്കാം, ഇനി ക്യാഷ് ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് കരുതി നിൽക്കുന്ന ഒരു മൊമെന്റിലാണ് ഐശ്വര്യയുടെ ലൈഫിൽ മറ്റു പല കാര്യങ്ങളും ഐശ്വര്യ റിയലൈസ് ചെയ്യുന്നത്.
6: 220, 255, 375, 475, 550. അയ്യോ, എന്തിനാ പിടിച്ചു പറഞ്ഞേ?
4: എക്സ്ക്യൂസ് മീ, ത്രീ കാപ്പുച്ചിനോസ്, ത്രീ. താങ്ക് യു.
6: ഹലോ സർ, ഒന്നിൽ പഞ്ചസാര കുറച്ച് കൂട്ടി കേട്ടോ.
4: ആക്ച്വലി കാർത്തിക് ഈസ് സോ സ്വീറ്റ്, യു നോ, സ്മോക്ക് ചെയ്യില്ല, വെള്ളം അടിക്കില്ല, ഒരു ചീത്ത സ്വഭാവവും ഇല്ല. കാർത്തിക് എത്ര സ്വീറ്റ് ആണോ അതിനെക്കാട്ടിലും സ്വീറ്റ് ആണ് അവന്റെ അച്ഛനും അമ്മയും ഒക്കെ. നിങ്ങൾ സ്വന്തം മോളെ പോലെ നന്നായി നോക്കും അവര്. സീരിയസ്ലി, യു ആർ സോ ലക്കി.
0: അങ്ങനെ അബ്രോഡില് പോയി കല്യാണം കഴിക്കാം എന്ന് തീരുമാനിച്ചിരുന്ന ഐശ്വര്യയുടെ പ്ലാൻ ആകെ ആ ഒരൊറ്റ രാത്രി കൊണ്ട് മാറുകയാണ്. അത് സെയിം ഡേ തന്നെയാണ് നമ്മുടെ കാർത്തിക്കിന്റെ എൻഗേജ്മെന്റും, അല്ല ഫേക്ക് എൻഗേജ്മെന്റും പ്ലാൻ ചെയ്തു വെച്ചിരുന്നത്. അങ്ങനെ ആ ലാസ്റ്റ് മൊമെന്റിൽ ഐശ്വര്യ തീരുമാനിക്കുകയാണ് എനിക്ക് ഈ മാരേജുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും. ആ ഒരു മൊമെന്റിൽ തന്നെ ഐശ്വര്യ നേരെ കാർത്തിക്കിനടുത്തേക്ക് പോവുകയാണ്. എന്നാൽ കാർത്തിക്കിനെ തേടി വന്ന് നമ്മുടെ ഐശ്വരന്റെ ആ ഒരു സിറ്റുവേഷൻ ഒന്നും അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല. കാരണം ആ ഒരു മൊമെന്റിൽ കാർത്തിക് ട്രീറ്റ് ചെയ്തത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു റിവെഞ്ച്. ആൻഡ് ഫൈനലി പെട്ടെന്നുള്ള ഒരു ലൈറ്റ്സ് ഓഫ്. മുൻപ് ക്യാഷിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആ ഐഷു എന്ന ക്യാരക്ടറിൽ നിന്ന് ആകെ മാറി ലൈഫിൽ ക്യാഷിനേക്കാൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് റിയലൈസ് ചെയ്ത മൊമെന്റിൽ കാർത്തിക്കും ഐഷുവും വീണ്ടും ആ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻഡോടുകൂടി റോമിയോ ജൂലിയറ്റ് അവിടെ അവസാനിക്കുകയാണ്.

0: ഒപ്പം
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്ത.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യുജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ. പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. രാജ്യസഭ ഇന്ന് പരിഗണിച്ച ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. നീറ്റ് വിഷയത്തിൽ പലതവണ നടപടികൾ തടസ്സപ്പെട്ട സഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉച്ചയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത്. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയും ഇന്ന് അംഗീകാരം നൽകി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അസമിലെ NH-15 ഗുവാഹത്തിക്ക് സമീപമുള്ള നാലുവരി പാതയുടെ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യുജി പരീക്ഷ നിലവിലെ രീതിക്ക് പകരം JEE മാതൃകയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുകയാണെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. എന്നാൽ തീരുമാനം ഉടൻ എടുക്കണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ ഫൈമ ആവശ്യപ്പെട്ടു. കേസ് August 19 മാറ്റി. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ രാജ്യത്തെ മികച്ച ധനകാര്യ സ്ഥാപനമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മാർക്കറ്റിംഗ് ടെക്നോ മെന്റർമാരുടെ പാനൽ തയ്യാറാക്കും. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ചടങ്ങിൽ വായ്പാ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി നിലവിൽ വരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ലോ ആന്റ് ഓർഡർ ADGP-ക്കായിരിക്കും പദ്ധതിയുടെ ചുമതല. വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുന്ന ഓരോ പൌരനും മെച്ചപ്പെട്ട സമയബന്ധിതമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്ക് ശേഖരിക്കും. ജനമൈത്രി പോലീസ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്.
1: നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തി KSRTCയെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. KSRTCയുടെ AI അധിഷ്ഠിത വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് 9447071021, ടോൾ ഫ്രീ നമ്പർ 149, നവീകരിച്ച കൊറിയർ സംവിധാനം എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്ക് വേഗത്തിൽ വിവരങ്ങളും ടിക്കറ്റ് ബുക്കിംഗും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഓണക്കാലത്തെ അതിർത്തിയിലൂടെയുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നടപടികൾ ഊർജിതമാക്കി എക്സൈസ് വകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ജില്ലയിൽ സിന്തറ്റിക് മയക്കുമരുന്ന് കേസുകൾ പിടികൂടുന്നതിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഇതിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തും പണവും കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM ശ്രീനിവാസൻ അറിയിച്ചു. ലഹരിക്കടത്തിൽ പിടികൂടുന്നവരിൽ അത് ഉപയോഗിക്കുന്നതിനായി കാരിയർമാരാവുന്നവരുമുണ്ട്. എക്സൈസ് പിടിയിലാവുന്ന പ്രതികളും ബന്ധുക്കളും താൽപര്യം പ്രകടിപ്പിച്ചാൽ അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച് വിമുക്തി ചികിത്സ നൽകാൻ വകുപ്പ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500-ൽ അധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ ശ്രവ്യ സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ചരിത്രപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരവായി തപാൽ മുദ്രയും പ്രത്യേക കവറും പുറത്തിറക്കാൻ തപാൽ വകുപ്പ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ മാസം 10 പ്രകാശനം ചെയ്യും. ഇതിനൊപ്പം സംസ്ഥാന മൃഗം, സംസ്ഥാന പക്ഷി എന്നിവയുടെ ചിത്രമടങ്ങിയ തപാൽ കാർഡുകളും പുറത്തിറക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് അടക്കമുള്ളവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നിലവിലുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതിനിടെ ഹൈറേഞ്ച് മേഖലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ 15 mm മുകളിലുള്ള ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് മഴയുടെ ശക്തി കുറയുകയായിരുന്നു. മഞ്ഞ ജാഗ്രത നിലവിലുള്ള ലക്ഷദ്വീപിലെ മിനിക്കോയി, കവരത്തി, അമിനി, അഗത്തി തുടങ്ങിയിടങ്ങളിലും ഉച്ച മുതൽ മിതമായ മഴ ലഭിക്കുന്നുണ്ട്.
1: കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KCB. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് നടപടി. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
6: മലയോര മേഖലകളിലെ മണ്ണിൽ ഗണ്യമായ അളവിൽ ജലാംശം വർദ്ധിച്ചതിനാൽ റാന്നി, കോന്നി തുടങ്ങിയ താലൂക്കുകളിലും മറ്റു താലൂക്കുകളിലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലും കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ നിർബന്ധമായും മാറണം. ജില്ലയിൽ 143 ക്യാമ്പുകളിലായി 10,378 പേരാണ് ഉള്ളത്.
1: കാസർഗോഡ് വെള്ളരിക്കുണ്ടയിൽ ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിൽ നടക്കുന്ന ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലും ക്രമസമാധാനം പാലിക്കുന്നതിലും കേരള പോലീസ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പേരൂർക്കട SAP ഗ്രൌണ്ടിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അസാപ് കേരളയും ഇൻഫോസിസും സംയുക്തമായി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൊബൈൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ലബോറട്ടറിയായ ലാബ് ഓൺ വീൽസ് തിരുവനന്തപുരത്ത് വനിതാ കോളേജിൽ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഗ്രാമീണ, ആദിവാസി, മലയോര മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകി തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറണാകുളം കാലടിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ അടിയന്തരയോഗം ചേർന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ January 15 പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ 3rd പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: Borç.
1: റോമിയോ ജൂലിയറ്റ് എന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സിനിമയുടെ ബിഹൈൻഡ് ദി സീനിലേക്ക് ഒന്ന് പോയാൽ ഇത് ശരിക്കും സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഒരു വൻ ചലഞ്ച് തന്നെയായിരുന്നു. കാരണം ഡയറക്ടർ ലക്ഷ്മണന്റെ ഫസ്റ്റ് മൂവി ഇത് തന്നെയായിരുന്നു. ഓഡിയൻസിന് ഒരിക്കലും ബോറടിക്കാത്ത രീതിയിൽ ഇത്തരം ഒരു കോമഡി റൊമാൻസ് സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുക എന്നത് എളുപ്പമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിലേക്ക് പോകാനാണെങ്കിൽ ഹൈ സെക്യൂരിറ്റി കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, ലക്ഷറി ലൊക്കേഷൻസ് ആയിക്കോട്ടെ, ബജറ്റിൽ ഒതുക്കാൻ പ്രൊഡ്യൂസർ നന്ദഗോപാലും ക്രൂവും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടുകൾക്കൊക്കെ വലിയൊരു റിസൾട്ട് ആണ് തിയേറ്ററുകളിൽ കിട്ടിയത്. 2015 റിലീസായപ്പോൾ ബോക്സ് ഓഫീസിൽ പടം ഒരു വൺ സക്സസ് ആയി മാറുകയും യൂത്തിന്റെ ഇടയിൽ വലിയൊരു വേവ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
2: സോറി അർജുൻ, ഈ കല്യാണം നടക്കില്ല.
3: കല്യാണം നടക്കില്ലെന്നോ? ഇത് സീരിയസ് കാര്യമാണ്, ജോക്കല്ല.
2: നിന്നെ കല്യാണം കഴിച്ചാ പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പറ്റില്ല അർജുൻ.
3: മനസ്സിലായില്ല?
2: മനസ്സിലായില്ലേ? ഞാൻ എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, ഏത് ഡ്രസ് ഇടണം, ഏത് പെർഫ്യൂം ഉപയോഗിക്കണം, എപ്പോ ഉറങ്ങണം, എപ്പോ ചിരിക്കണം, എങ്ങനെ ചിരിക്കണം, ഇങ്ങനെ എല്ലാം നീ പ്രോഗ്രാം ചെയ്ത പോലെ ജീവിക്കാൻ ഞാൻ എന്താ റോബോട്ട് ആണോ?
1: പ്രത്യേകിച്ച് ഡി എമ്മാന്റെ മ്യൂസിക്കും ജയൻ രവി ഹൻസിക കോംബോയും തിയേറ്ററുകളിൽ ആളുകളെ ഇളക്കി മറിച്ചിരിക്കുകയായിരുന്നു. ഒരു സാധാരണ പ്രണയകഥ എന്നതിലുപരി ഇന്നത്തെ പ്രായോഗിക ലോകത്ത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ബിസിനസും റിലേഷൻഷിപ്പും തമ്മിൽ മാറിപ്പോകുന്ന ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ഈ സിനിമ നൽകുന്ന മെസ്സേജ് അല്ലെങ്കിൽ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, പണവും ലക്ഷറിയും ഒക്കെ ഉണ്ടെങ്കിൽ ലൈഫ് കളർഫുൾ ആക്കാം, ശരിയാണ്. പക്ഷെ നമ്മളെ ശരിക്കും സ്നേഹിക്കുന്ന, നമ്മൾ വീഴുമ്പോൾ താങ്ങിപ്പിടിക്കുന്ന ഒരാളുടെ സാന്നിധ്യം അത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അല്ലെ. പ്രണയത്തിൽ ബാങ്ക് ബാലൻസിനേക്കാൾ ഇമ്പോർട്ടന്റ് പരസ്പരമുള്ള മനസ്സിലാക്കലും കരുത്തലുമാണെന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി നമ്മളെ ശരിക്കും കാണിച്ചു തരികയാണ്.
4: അവളല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് മനസ്സിൽ കാണാൻ കഴിയില്ല നിഷ. എന്റെ സ്നേഹം സത്യമാണ്, അവൾ തീർച്ചയായും എന്നെ തേടി വരാതിരിക്കില്ല.
2: എന്തിനാ കാർത്തി, നമ്മുടെ എൻഗേജ്മെന്റ് ആണെന്ന് അവളോട് പറയാൻ പറഞ്ഞത്?
4: നീ അത് പറയുമ്പോ അവളുടെ കണ്ണ് കണ്ടായിരുന്നു.
1: അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള റോമിയോ ജൂലിയറ്റ് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് മൂവി തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ മൂവി സ്റ്റോറി ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.
5: യു വാണ്ട് ടു ബ്ലോ യുവർ ഹെഡ്?

0: Take a break.
1: Good evening, Namaskaram. Welcome to Take a Break with me, RJ Anamika. അപ്പൊ ക്ലാബ് ബോർഡിലൂടെ നല്ല അടിപൊളി സിനിമാ വിശേഷങ്ങളൊക്കെ എല്ലാവരും കേട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഡിന്നർ നേരത്തെ കഴിക്കണം എന്നുള്ളത്. എന്നാൽ ആധുനിക ജീവിതം പഴയകാല ചിട്ടകളെയെല്ലാം മാറ്റിമറിച്ചിട്ടുണ്ട്. നീണ്ട ജോലി സമയം, വൈകിയുള്ള മീറ്റിംഗുകൾ, മൊബൈൽ ഫോണിന്റെ ഉപയോഗം, ഇവയെല്ലാം രാത്രി 9 മണിക്കോ 10 മണിക്കോ അത്താഴം കഴിക്കുന്ന ശീലം പലരിലും ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്രമിക്കാനായിട്ട് പോകുന്ന നമ്മുടെ ബോഡിയിലേക്ക് വലിയ അളവിൽ ഭക്ഷണം എത്തിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ദോഷമുണ്ടാകുന്ന ഒന്നാണ്. നമ്മുടെ ഡൈജഷൻ ഹോർമോണുകൾ, മെറ്റബോളിസം എന്നിവയെല്ലാം ഒരു ദൈനംദിന താളം ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് സർക്കാഡിയൻ റിഥം എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. പകൽ സമയങ്ങളിൽ ഭക്ഷണം ദഹിപ്പിക്കാനായിട്ടും ദഹന എൻസൈമുകൾ പുറത്തുവിടാനായിട്ടും ഊർജത്തിനായിട്ട് പോഷകങ്ങൾ ഉപയോഗിക്കാനായിട്ടും നമ്മുടെ ബോഡി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വൈകുന്നേരം അടുക്കുന്ന സമയത്ത് ഈ പ്രക്രിയകൾ സ്വാഭാവികമായിട്ടും മന്ദഗതിയിലാകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയെ ഉറക്കത്തിന് ഒരുക്കുന്നതിനായിട്ട് ദഹന വ്യവസ്ഥ മന്ദഗതിയിലാകാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ വൈകി ഭക്ഷണം കഴിക്കുന്നത്, പ്രത്യേകിച്ച് കട്ടി കൂടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കാലക്രമേണ ദഹന വ്യവസ്ഥയും ആരോഗ്യത്തെയും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. ഈ വൈകി ഭക്ഷണം കഴിക്കുകയും ഉടൻ കിടക്കുകയും ചെയ്യുന്ന സമയത്ത് പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു മുന്നറിയിപ്പ് സൂചനയാണ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്നത് വയറ്റിലെ ആസിഡ് ഭക്ഷണ നാളത്തിലേക്ക് തിരികെ സഞ്ചരിക്കുന്നത് എളുപ്പമാക്കുന്നുണ്ട്. ആഴ്ചകളും മാസങ്ങളും ഇത് ഫോളോ ചെയ്യുന്ന സമയത്ത് ആസിഡ് റിഫ്ലക്സിന് കാരണമാകുന്നുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സാധാരണ പ്രശ്നങ്ങളിൽ ഒന്നാണ് അസിഡിറ്റിയും അതുപോലെ ആസിഡ് റിഫ്ലക്സും എന്ന് പറയുന്നത്. ഈ ഒരു ശീലം നെഞ്ചരിച്ചിൽ, വയറുവീർക്കൽ, ദഹനക്കേട്, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലം കൊണ്ട് ഭാവിയിൽ പലതരം രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. വൈകി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പലപ്പോഴും മൊത്തത്തിൽ കൂടുതൽ കലോറി യൂസ് ചെയ്യുന്നുണ്ട്. അത്താഴത്തിനൊപ്പം തന്നെ കൂടുതൽ തവണ ലഘുഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കൂടാതെ പഞ്ചസാര, ഉപ്പ്, അനാരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, രാത്രിയിൽ നമ്മുടെ ബോഡി പൊതുവെ ഗ്ലൂക്കോസും കൊഴുപ്പും സംസ്കരിക്കുന്നതിൽ പിന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കലോറികൾ ക്രമേണ ഉപാപചയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ വൈകി അത്താഴം കഴിക്കുന്നത് നമ്മുടെ ബോഡി ഫാറ്റ് വർദ്ധിപ്പിക്കുകയും മോശം ഉപാപചയ ആരോഗ്യത്തിനും കാരണമാകുന്നുണ്ട്. പൊണ്ണത്തടി, ഇൻസുലിൻ പ്രതിരോധം, ടൈപ്പ് 2 പ്രമേഹം, കാലക്രമേണ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാവുന്ന ഒന്നാണ്. ആൻഡ് വൈകുന്നേരം 7 മണിക്ക് ശേഷം അത്താഴം കഴിക്കുന്ന എല്ലാവർക്കും ഈ സിറ്റുവേഷൻ ഉണ്ടാകും എന്നിതിനർത്ഥമില്ല. ജീവിതശൈലി, മൊത്തം കലോറി ഉപഭോഗം, ശാരീരിക പ്രവർത്തനങ്ങൾ, ഉറക്കം എന്നിവയെല്ലാം ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് കേട്ടോ. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അർദ്ധരാത്രിയിൽ ഉറങ്ങുന്ന ഒരാൾക്ക് രാത്രി 8 മണിക്ക് ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ച ശേഷം അപ്പൊ തന്നെ ഉറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ഉറങ്ങാൻ പോകുന്നതിന് 2-3 മണിക്കൂർ മുൻപെങ്കിലും അത്താഴം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് സമയമില്ലാത്തവര് എണ്ണമയമുള്ളതോ വറുത്തതോ മധുരം കൂടുതലുള്ളതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് പകരം പച്ചക്കറികൾ, ലീൻ പ്രോട്ടീൻ, ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമീകൃത ഭക്ഷണം തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ രാത്രി 7 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഡിന്നർ കഴിക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ആരോഗ്യത്തിന് അതത്ര നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാർഷികത്തിന്റെ നിലവിൽ കട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
5: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മഴക്കാലം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മഴക്കാല റോഡ് സുരക്ഷ നിർദ്ദേശങ്ങൾ. വാഹനങ്ങളുടെ ബ്രേക്ക്, വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. പഴയതും തേഞ്ഞതുമായ വൈപ്പർ മാറ്റി സ്ഥാപിക്കുക. മലമ്പ്രദേശത്ത് ഓടിക്കുന്ന വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ്, പുകമഞ്ഞൽ കാഴ്ച ലഭ്യമാകുന്ന ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വാഹനമോടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം. നനവുള്ള നിരത്തിൽ ബ്രേക്ക് ചെയ്താൽ വാഹനം നിൽക്കാൻ കൂടുതൽ ദൂരം എടുക്കുന്നതിനാൽ വേഗത കുറച്ച് ഓടിക്കുക. മഴയത്ത് അമിത വേഗതയും ഓവർടേക്കിംഗും ഒഴിവാക്കുക. ധൃതി പിടിച്ച് വാഹനമോടിച്ച് അപകടത്തിൽപ്പെടാതെ മിതമായ വേഗത്തിൽ ശ്രദ്ധിച്ചോടിച്ച് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുക. യാത്രയിൽ മുന്നിലുള്ള വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക. മഴക്കാലത്ത് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വെള്ളം തെറിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ലോറി, ട്രക്ക്, ബസ് എന്നിവയുടെ തൊട്ടുപിന്നാലെ വാഹനം ഓടിക്കരുത്. മഴയത്തും മഞ്ഞുവീഴ്ചയുള്ളപ്പോഴും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. റോഡിന്റെ ദൂരകാഴ്ച കുറവാണെങ്കിൽ വേഗത കുറയ്ക്കുക. ഇടിയും മിന്നലും ഉള്ളപ്പോൾ കഴിവതും വാഹനം ഓടിക്കാതിരിക്കുക. വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം കരുതുക. കനത്ത മഴയത്ത് വാഹനം ഓടിക്കാതിരിക്കുക. ആംബുലൻസ്, അഗ്നിശമന സേന, പോലീസ് തുടങ്ങി അത്യാവശ്യ നമ്പറുകൾ സ്പീഡ് ഡയലിൽ ഉറപ്പാക്കുക. വെള്ളക്കെട്ടുള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ വാഹനം തെന്നിമാറാതെ ശ്രദ്ധിക്കുക. കുട, മൂടിയുള്ള ഹെൽമെറ്റ്, മഴക്കോട്ട് തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ യാത്രയിൽ കരുതുക. ഈ മഴക്കാലത്ത് അപകടം കുറയ്ക്കാൻ സുരക്ഷിതമായി യാത്ര ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക.
0: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിങ്ങളുടെ ട്രെയിൻ രാത്രി വൈകിയോ രാവിലെയോ ആണ് പുറപ്പെടുന്നതെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് സ്റ്റേഷനിൽ തങ്ങേണ്ടി വന്നാലോ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം വഴി യാത്രക്കാരെ സ്റ്റേഷനിൽ തങ്ങാനായിട്ട് അനുവദിക്കുന്ന നിയമങ്ങളെ കുറിച്ച് വിശദമാക്കുന്നുണ്ട്. യാത്രക്കാർക്ക് സ്റ്റേഷനിൽ രാത്രി ചിലവഴിക്കാനാകുമെങ്കിലും അതിന് ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് സ്റ്റേഷനിൽ തങ്ങാനായിട്ട് അർഹർ, എത്ര സമയം വരെ തങ്ങാനായിട്ട് കഴിയും, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഹാളും റിട്ടയറിംഗ് റൂം ഉപയോഗിക്കുന്നതിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, യാത്ര തുടങ്ങുന്നതിന് മുൻപായിട്ട് ഓരോ യാത്രക്കാരനും അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങളാണ് അത്. നിങ്ങളുടെ കൈവശം സാധുവായിട്ടുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ വെയിറ്റിംഗ് ഹാളും വെയിറ്റിംഗ് റൂമും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ചില വലിയ റെയിൽവേ സ്റ്റേഷനുകളിലെ രാത്രിയിലെ യാത്രക്കാർക്ക് പ്രത്യേക താമസ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ റെയിൽവേ പല സ്റ്റേഷനുകളിലും യാത്രക്കാർക്കും വിശ്രമ മുറികളും ഡോർമെട്രികളും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സാധുവായിട്ടുള്ള ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് മാത്രമേ ഈ ഫെസിലിറ്റീസ് ലഭ്യമാകൂ എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ വിശ്രമ മുറികളെ സാധാരണയായിട്ട് 12 മണിക്കൂർ 24 മണിക്കൂർ അല്ലെങ്കിൽ പരമാവധി 48 മണിക്കൂർ വരെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദീർഘനേരം കാത്തിരിക്കേണ്ടി വരികയാണെങ്കിൽ ഈ ഓപ്ഷൻ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒന്നാണ്. ആൻഡ് ഈ ഒരു ഫെസിലിറ്റി ഓൺലൈൻ ആയിട്ടോ സ്റ്റേഷനിൽ ലഭ്യമായിട്ടുള്ള സൗകര്യം വഴിയോ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഇനി സാധുവായിട്ടുള്ള ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ദീർഘനേരം തങ്ങുന്നത് നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് കണക്കാക്കാവുന്ന ഒന്നാണ്. റെയിൽവേ ഉദ്യോഗസ്ഥരെ തിരിച്ചറിയൽ രേഖകളും മറ്റനുബന്ധ വിവരങ്ങളും ആവശ്യപ്പെട്ടേക്കാവുന്ന ഒന്നാണ്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അവർക്ക് നടപടിയെടുക്കാനായിട്ടുള്ള റൈറ്റും കൂടി ഉണ്ട് കേട്ടോ. ഇനി ടിക്കറ്റ് ഇല്ലാതെ TTO TCO പിടികൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം പരിഭ്രാന്തരാകുകയോ തർക്കിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ടിക്കറ്റ് ചെക്കിംഗ് ഓഫീസറെ കാണിക്കുക. റെയിൽവേ നിയമങ്ങൾ അനുസരിച്ച് യാത്രാ കൂലിയും പിഴയും അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് കാണിക്കുക. സുരക്ഷാ കാരണങ്ങളാൽ റെയിൽവേ സംരക്ഷണ സേന അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്താനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: പലർക്കും ഉണ്ടല്ലോ ആദ്യ പ്രണയം, വർഷങ്ങൾ കഴിഞ്ഞാലും മറക്കാനായിട്ട് പ്രയാസമുള്ള ജീവിത ഓർമ്മകളിൽ ഒന്നാണല്ലേ. ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള സ്ഥലം, അന്ന് ധരിച്ചിരുന്ന വസ്ത്രം, ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമിന്റെ ആ ഒരു സുഗന്ധം, ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ചെറിയ നിമിഷങ്ങൾ, അങ്ങനെ പലതും. ഇതെല്ലാം മറക്കാൻ പറ്റാത്ത മൊമെന്റ്സുകളായിരിക്കും. ചിലപ്പോൾ കാലങ്ങൾ മുൻപോട്ട് പോയതിന് ശേഷം ഒരു പാട്ടോ സ്ഥലമോ അല്ലെങ്കിൽ ഒരു സുഗന്ധമോ പെട്ടെന്ന് ആദ്യ പ്രണയത്തിന്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ഓർമ്മകൾ ഒരിക്കലും മറക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വികാരങ്ങൾ മാത്രമല്ല ഇതിൽ പങ്ക് വഹിക്കുന്നത്, മറിച്ച് നമ്മുടെ തലച്ചോറിലും ശരീരത്തിലുമുള്ള രാസമാറ്റങ്ങളും ഈ ഓർമ്മകളിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കൗമാരത്തിലോ യൗവന ആരംഭത്തിലോ ആയിരിക്കുമല്ലോ പലർക്കും ആദ്യ പ്രണയം ഉണ്ടാകാറുള്ളത്. വെസ്റ്റ്മിനിസ്റ്റർ സർവകലാശാലയിലെ ന്യൂറോ സൈക്കോളജിക്കൽ പ്രൊഫസർ ആയിട്ടുള്ള കാതറിന്റെ അഭിപ്രായത്തില്, ഈ പ്രായത്തിൽ നമ്മുടെ തലച്ചോറിന് ഓർമ്മകൾ കൂടുതൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതുമാത്രമല്ല തീവ്രമായ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ തലച്ചോറിന് കൂടുതൽ ശക്തമായിട്ട് ഓർമ്മിക്കാനായിട്ട് കഴിയും. ആദ്യമായിട്ട് പ്രണയത്തിലാകുന്നത് അത്തരമൊരു അനുഭവമാണ്. അതിലെ സന്തോഷം, ആവേശം, അടുപ്പം, ചിലപ്പോൾ ഹൃദയഭേദകമായിട്ടുള്ള വേദന എന്നിവ ഉൾപ്പെടാവുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ മറ്റ് സാധാരണ ഓർമ്മകളെക്കാൾ കൂടുതൽ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ഇനി ആദ്യ പ്രണയത്തിന്റെ ഓർമ്മകൾ ദീർഘനേരം നിലനിൽക്കാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ആവർത്തിച്ചിട്ടുള്ള ചിന്തകളായിരിക്കാം. ഒരു എക്സ്പീരിയൻസ് വീണ്ടും ഓർമ്മിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട നാഡീ പാതകൾ കൂടുതൽ ശക്തമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യ ഡേറ്റിന്റെയോ ഒരാളുടെ കൈ ആദ്യമായിട്ട് പിടിച്ചതിന്റെയോ ആദ്യ ചുംബനത്തിന്റെയോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെലവഴിച്ച ഒരു പ്രത്യേക ദിവസത്തിന്റെയോ ഓർമ്മകൾ വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നത്. വേർപിരിയലിന് ശേഷവും ഒരാൾ ആ നിമിഷങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓർമ്മകൾ കുറച്ചുകൂടി ശക്തമാകും. അതുമാത്രമല്ല ആദ്യ പ്രണയത്തിൽ അനുഭവപ്പെടുന്ന സന്തോഷത്തിനും അടുപ്പത്തിനും നമ്മുടെ ബോഡിയിലെ രാസമാറ്റങ്ങളും കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിൽ നമ്മുടെ ബോഡിയിലെ നിരവധി ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഡോപാമൈൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ആകർഷണത്തിലും പ്രണയത്തിലും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. സന്തോഷം, ബന്ധം, അടുപ്പം എന്നിവയുടെ വികാരങ്ങളുമായിട്ട് ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് പ്രണയത്തിലാകുന്ന അനുഭവം വളരെ സവിശേഷവും ചിലപ്പോൾ വളരെ തീവ്രവുമായിട്ട് തോന്നാറുള്ളത്. ആൻഡ് ഓക്സിറ്റോസിൻ പലപ്പോഴും ബോണ്ടിങ് ഹോർമോൺ എന്ന് വിളിക്കുന്നുണ്ട്. കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക, അല്ലെങ്കിൽ ഒരു പങ്കാളിയുമായിട്ട് അടുത്ത നിമിഷങ്ങൾ ചെലവഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ രണ്ടാളുകൾ തമ്മിലുള്ള വൈകാരികമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. ആൻഡ് ആദ്യ പ്രണയം വെറും പ്രണയത്തിലാകല് മാത്രമല്ല, ജീവിതത്തിൽ നിരവധി പുതിയ അനുഭവങ്ങളും ഇതിൽ ഉൾപ്പെട്ടേക്കാവുന്ന ഒന്നാണ്. ആദ്യ ഡേറ്റിംഗ്, ആദ്യ ചുംബനം തുടങ്ങിയ അനുഭവങ്ങളും ഈ ബന്ധത്തിനിടയിൽ ഉണ്ടാകാം. കൂടാതെ ഒരു വ്യക്തി വിട്ടുവീഴ്ച ചെയ്യാനായിട്ടും വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടും മറ്റൊരാളെ വിശ്വസിക്കാനായിട്ടും അവരുടെ വികാരങ്ങളും മനസ്സിലാക്കാനായിട്ടും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ പ്രണയം നമ്മുടെ വ്യക്തിപരവും വൈകാരികവുമായിട്ടുള്ള വികാസത്തിന്റെ ഭാഗമാകാനായിട്ട് കഴിയുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രണയിക്കുന്ന സമയത്ത് തലച്ചോറിലോ പുറപ്പെടുന്ന ഡൊപാമൈൻ, സെറോട്ടോണിൻ, എൻഡോർഫിനുകൾ തുടങ്ങിയ രാസവസ്തുക്കള് നല്ലതും സന്തോഷകരവുമായിട്ടുള്ള വികാരങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സന്തോഷം നൽകിയ അനുഭവങ്ങൾ ഓർമ്മിക്കാനായിട്ട് നമ്മുടെ തലച്ചോറ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യ പ്രണയം അവസാനിച്ചതിന് ശേഷം ഒരു വ്യക്തിക്ക് പലപ്പോഴും ആ വ്യക്തിയേക്കാൾ ബന്ധത്തിനിടയിൽ അനുഭവിച്ച വികാരങ്ങൾ നഷ്ടപ്പെടുന്നത്. പഴയ സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾക്കായിട്ട് തലച്ചോറ് കൊതിക്കുന്നത് ഇത് പഴയ ഓർമ്മകൾ വീണ്ടും ഉയർന്നു വരാനായിട്ട് കാരണമാകുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഇനി ആദ്യ പ്രണയത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നത് ആ ബന്ധത്തിലേക്ക് തിരികെ വരാനായിട്ടുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒന്നല്ല. ചിലപ്പോൾ അത് വെറും ഒരു നൊസ്റ്റാൾജിയോ മാത്രമായിരിക്കും. ഒരു പഴയ പാട്ടോ ഫോട്ടോയോ സ്ഥലമോ പെട്ടെന്ന് ആ കാലത്തെ ഓർമ്മകൾ തിരികെ കൊണ്ടുവന്നേക്കാം. അതുപോലെ നിലവിലെ ബന്ധത്തിലെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഓർമ്മിക്കുന്നത് പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. നിങ്ങൾ ഒരുമിച്ച് കണ്ട ആദ്യത്തെ സിനിമ, ആദ്യ യാത്ര, അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലെ മനോഹരമായിട്ടുള്ള ഓർമ്മ എന്നിവ ഒരു ബന്ധത്തിൽ അതേ ഊഷ്മളത തിരികെ കൊണ്ടുവരുന്ന ഒന്നുകൂടിയാണ്. മിക്കവരോടും ഈ പ്രണയത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ലവ് ഈസ് വെരി സ്പെഷ്യൽ എന്നുള്ളത്. പല ആൾക്കാർക്കും ആദ്യത്തെ പ്രണയം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് കേട്ടോ. എന്തായാലും പ്രണയത്തെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പ്രണയം തുളുമ്പുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒന്നിനെയും ഭയമില്ലെന്നാണ് മനുഷ്യന് പൊതുവെയുള്ള ധാരണ എന്ന് പറയാനായിട്ട് പറ്റിയില്ലെങ്കിലും ഫിയർലെസ് എന്ന് സ്വയം പുകഴ്ത്തുന്നവരാണ് ഏറെയും ആൾക്കാരല്ലേ. പേടി ഉളവാക്കുന്ന കാര്യങ്ങളുടെ വമ്പൻ ലിസ്റ്റൊന്നും ജനിക്കുമ്പോഴേ നമുക്കൊപ്പമില്ല. പക്ഷെ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള ഭയവുമായിട്ടാണ് ഈ ലോകത്തേക്ക് മനുഷ്യരെത്തുക എന്നാണ് സൈക്കോളജിസ്റ്റുകളും ന്യൂറോളജിസ്റ്റുകളും പറയുന്നത്. കുഞ്ഞായിരിക്കുന്ന സമയത്തുണ്ടാകുമ്പോഴുള്ള അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ജനിക്കുമ്പോൾ തന്നെ ഈ രണ്ട് പേടിയുമായിട്ട് ഓരോ മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് മനുഷ്യർക്കുള്ള രണ്ട് ഭയങ്ങളാണ് ഉള്ളത് കേട്ടോ, വീഴുക എന്നതും വലിയ ശബ്ദങ്ങളും. 1960 നടത്തിയിട്ടുള്ള വിഷ്വൽ ക്ലിഫ് എക്സ്പെരിമെന്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറയുന്നത്. ഈ പരീക്ഷണത്തിൽ 6 മുതൽ 14 വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ട്രാൻസ്പേരന്റ് ആയ താഴെ വീഴുമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതലത്തിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുകളോട് അവരുടെ അടുത്തേക്ക് വരാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഭൂരിഭാഗം കുഞ്ഞുങ്ങളും ഇരുന്നിടത്ത് നിന്ന് അനങ്ങാനായിട്ട് തയ്യാറായില്ല. വീഴുമെന്ന ഉള്ളിൽ മുന്നേയുള്ള ഭയം മൂലമാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇഴയാൻ തുടങ്ങിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇഴഞ്ഞു തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള ചലനങ്ങൾ വികസിക്കുന്നതനുസരിച്ചാണ് മുൻപേ തന്നെ ഉള്ളിലുള്ള ഇത്തരം ഭയങ്ങളും പുറത്തു വരാനായി

ഓരോ ഭയങ്ങൾ ജനിക്കുമ്പോഴേ ഉള്ളിലുള്ളവയാണെങ്കിലും മറ്റുള്ളവ നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിലൂടെ വളർത്തുന്ന രീതിയും ഒക്കെ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ചില ഭയങ്ങൾ തെറാപ്പിയിലൂടെ മറ്റും ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. സൈക്കോളജിസ്റ്റുമാരും തെറാപ്പിസ്റ്റുകളും ഉത്കണ്ഠയും ഭയങ്ങളും മാറ്റാനായിട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ആകെ രണ്ട് തരത്തിലുള്ള ഭയങ്ങളുമായിട്ട് മനുഷ്യൻ ജനിക്കാറുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും മനുഷ്യരെ പേടിപ്പെടുത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. വിശേഷങ്ങളും അപ്ഡേറ്റുകളും ഒന്നും അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ കറണ്ട് കട്ടിന്റെ സമയത്ത് ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ കഥ പറയാനിരിക്കും വീട്ടിലെ എല്ലാവരും. ചിമ്മിനി കാച്ചിലാടി ഉലയുമ്പോൾ നുറുങ്ങു വെളിച്ചും പിന്നെയും നേർത്ത് നേർത്ത് വരും. അപ്പോ അകലെ നിന്ന് ഒരു കുഞ്ഞു മിന്നാമിനുങ്ങ് പറന്നു വന്ന് വീടിനകത്ത് പ്രകാശം പരത്താനായിട്ട് ശ്രമിക്കും. 90s രണ്ടായിരത്തിന്റെ തുടക്കത്തിലും ജീവിച്ചവർക്ക് ഇത് വെറും ഒരു കഥ മാത്രമായിരിക്കില്ല. അന്ന് പറന്നു വന്ന എത്രയെത്ര മിന്നാമിന്നുകളെ നമ്മൾ അത്ഭുതത്തോടെ നോക്കിയിരുന്ന് കാണും അല്ലേ? എന്നാൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു പക്ഷേ മിന്നാമിന്നിയെ കാണാനായിട്ട് പോലും കിട്ടിയേക്കില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കുറച്ചു വർഷങ്ങൾക്കുള്ളില് മിന്നാമിന്നി വംശനാശം സംഭവിച്ച ജീവിയായിട്ട് മാറുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തല്. ഇപ്പോ 25 മുകളിലുള്ളവർക്ക് അവരുടെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന അത്രയും മിന്നാമിന്നുകളെ ഇന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ലോകമെമ്പാടുമുള്ള മിന്നാമിന്നുകള് വംശനാശത്തിന്റെ വക്കിലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വേനൽക്കാല രാത്രികളില് ആകാശത്തെ നക്ഷത്രങ്ങൾ മനോഹരമാക്കുന്നത് പോലെ ഭൂമിയെ മിന്നാമിന്നുകൾ മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവയുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലെ ഭൂരിഭാഗവും മണ്ണിലോ ഇലകൾക്കിടയിലോ കഴിയുന്ന ജീവികളാണ് മിന്നാമിന്നുകൾ എന്ന് പറയുന്നത്. മിതോഷ്ണ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും ഈർപ്പമുള്ള ചുറ്റുപാടിലുമാണ് അവ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. തണ്ണീർത്തടങ്ങള്, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയവയാണ് മിന്നാമിന്നുകളുടെ പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നഗരവൽക്കരണം, കൃഷിയുടെ വ്യാപനം, വനനശീകരണം തുടങ്ങിയവ മൂലം ആവാസ വ്യവസ്ഥ നഷ്ടമായതാണ് മിന്നാമിന്നിങ്ങിന്റെ വംശനാശത്തിന് കാരണമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ആവാസ വ്യവസ്ഥയിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യുൽപാദനത്തെ അടക്കം ബാധിച്ചതും മിന്നാമിന്നുകള് നാമാവശേഷമാകാനായിട്ട് കാരണമാകുന്നുണ്ട്. കൃഷിയിടങ്ങളിലെ കീടനാശിനിയുടെ ഉപയോഗം മിന്നാമിന്നുകളെ ബാധിച്ച മറ്റൊരു തിരിച്ചടിയായിരുന്നു എന്ന് പറയാം. ഈ കീടനാശിനികള് മിന്നാമിന്നുകളെ കൊല്ലുക മാത്രമല്ല, അവയുടെ ലാർവകൾക്ക് അത്യാവശ്യമായ ഒച്ചുകളെയും ഇല്ലാതാക്കിയിട്ടുണ്ട്. കീടനാശിനികളെ ജലാശയങ്ങളെ കൂടി മലിനമാക്കിയതോടുകൂടി മിന്നാമിന്നുകൾ വസിച്ചിരുന്ന ചതുപ്പ് നിലങ്ങൾ പോലുള്ള ആവാസ വ്യവസ്ഥയും പ്രതികൂലമായിട്ട് ബാധിച്ചു എന്ന് തന്നെ പറയാട്ടോ. ചുരുക്കത്തിൽ, വരും തലമുറയ്ക്ക് കഥകളിലും സിനിമയിലും വീഡിയോകളിലും മാത്രം കാണാനായിട്ട് കഴിയുന്ന വംശനാശം സംഭവിച്ച ജീവിയായിട്ട് മിന്നാമിന്നുകൾ മാറാനായിട്ട് പോവാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് റിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാർഷികത്തിന്റെ നിലവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ് ചന്തമുക്ക് കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. കോൺടാക്ട് 9447429 588.

0: മഴക്കാലം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മഴക്കാല റോഡ് സുരക്ഷ നിർദ്ദേശങ്ങൾ. വാഹനങ്ങളുടെ ബ്രേക്ക്, വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. പഴയതും തേഞ്ഞതുമായ വൈപ്പർ മാറ്റിസ്ഥാപിക്കുക. മലമ്പ്രദേശത്ത് ഓടിക്കുന്ന വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ്, പുകമഞ്ഞൽ കാഴ്ച ലഭ്യമാകുന്ന ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വാഹനമോടിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം. നനവുള്ള നിരത്തിൽ ബ്രേക്ക് ചെയ്താൽ വാഹനം നിൽക്കാൻ കൂടുതൽ ദൂരം എടുക്കുന്നതിനാൽ വേഗത കുറച്ച് ഓടിക്കുക. മഴയത്ത് അമിത വേഗതയും ഓവർടേക്കിംഗും ഒഴിവാക്കുക. ധൃതി പിടിച്ച് വാഹനമോടിച്ച് അപകടത്തിൽപ്പെടാതെ മിതമായ വേഗത്തിൽ ശ്രദ്ധിച്ചോടിച്ച് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുക. യാത്രയിൽ മുന്നിലുള്ള വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക. മഴക്കാലത്ത് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വെള്ളം തെറിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ലോറി, ട്രക്ക്, ബസ് എന്നിവയുടെ തൊട്ടുപിന്നാലെ വാഹനം ഓടിക്കരുത്. മഴയത്തും മഞ്ഞുവീഴ്ചയുള്ളപ്പോഴും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. റോഡിന്റെ ദൂരക്കാഴ്ച കുറവാണെങ്കിൽ വേഗത കുറയ്ക്കുക. ഇടിയും മിന്നലും ഉള്ളപ്പോൾ കഴിവതും വാഹനം ഓടിക്കാതിരിക്കുക. വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം കരുതുക. കനത്ത മഴയത്ത് വാഹനം ഓടിക്കാതിരിക്കുക. ആംബുലൻസ്, അഗ്നിശമന സേന, പോലീസ് തുടങ്ങി അത്യാവശ്യ നമ്പറുകൾ സ്പീഡ് ഡയലിൽ ഉറപ്പാക്കുക. വെള്ളക്കെട്ടുള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ വാഹനം തെന്നിമാറാതെ ശ്രദ്ധിക്കുക. കുട, മൂടിയുള്ള ഹെൽമെറ്റ്, മഴക്കോട്ട് തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ യാത്രയിൽ കരുതുക. ഈ മഴക്കാലത്ത് അപകടം കുറയ്ക്കാൻ സുരക്ഷിതമായി യാത്ര ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: രാത്രിയിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും ഒരു മുറിയിലിരിക്കുകയാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ സുഹൃത്ത് വിചിത്രമായിട്ടുള്ള ഒരു പ്രേത സിനിമയിലെ കഥ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. പെട്ടെന്ന് ആ മുറിയിലെ അന്തരീക്ഷം ആകെ മാറുന്നതായിട്ട് തോന്നാം. നിങ്ങളുടെ ക്യൂരിയോസിറ്റി വർദ്ധിക്കുന്നു, നിങ്ങൾ ഭയപ്പെടുകയാണ്. രാത്രിയാകുന്ന സമയത്ത് ഇന്നും നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്വന്തം മുറിയിലേക്ക് കടന്നു ചെല്ലാൻ പോലും ഒരു ചെറിയ ഭയമുണ്ട്. അങ്ങനെയാണെങ്കിലും ഇത്തരം പ്രേത കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഭയം, ജിജ്ഞാസ, സാഹസികത എന്നിവയ്ക്കായുള്ള മനുഷ്യന്റെ ഈ ആഗ്രഹത്തെ ാണ് പാരാനോർമൽ ടൂറിസം മുഖമുദ്രയാക്കുന്നത്. നിഗൂഢതകൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര, അതാണ് പാരാനോർമൽ ടൂറിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെ കുറിച്ച് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അജ്ഞാതമായതിനെ കുറിച്ച് അറിയാനായിട്ട് പ്രേതബാധയുള്ള അല്ലെങ്കിൽ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം സന്ദർശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഗോസ്റ്റ് ടൂറിസത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട് കേട്ടോ. പ്രേതബാധയുള്ള സ്ഥലങ്ങളോടും പ്രേതങ്ങളുടെ ഏറ്റുമുട്ടലുകളോടുമുള്ള ആകർഷണം പുരാതന നാഗരികതകളിലും നാടോടി കഥകളിലും കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ഒരു വാണിജ്യ സംരംഭം എന്ന നിലയിൽ ഗോസ്റ്റ് ടൂറിസം എന്ന ആധുനിക കോൺസെപ്റ്റ് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ശ്രദ്ധ നേടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലണ്ടൻ, എഡിൻബർഗ് തുടങ്ങിയ നഗരങ്ങളിലെ ഗോസ്റ്റ് ടൂറുകളാണ് ജനപ്രീതിയിലെ ഗോസ്റ്റ് ടൂറിസത്തിന്റെ ആദ്യകാല എക്സാമ്പിൾസിൽ ഒന്നായിട്ട് പറയപ്പെടുന്നത്. അവിടെ വിസിറ്റേഴ്സിനെ ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ഭൂതകാലത്തിന്റെ രസകരമായിട്ടുള്ള കഥകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ടൂറുകൾ പലപ്പോഴും കോട്ടകൾ, ജയിലുകൾ, സെമിത്തേരികൾ തുടങ്ങിയ പോപ്പുലർ ആയിട്ടുള്ള പ്രേത സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നുകൂടിയാണ്. അതുപോലെ തന്നെ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ഗൈഡുകളുടെ സഹായത്തോടെ ടൂറുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്തരം യാത്രകൾ അന്ധവിശ്വാസങ്ങളെ നീക്കം ചെയ്യുന്നതിനും അസാധാരണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാനായിട്ടും ഊന്നൽ നൽകുന്നുണ്ട് കേട്ടോ. ട്രാവൽ ചാനൽ .com പറയുന്നതനുസരിച്ച് സഞ്ചാരികൾ പാരാനോർമൽ തീം കൺവെൻഷനുകളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കുകയും ഇത്തരം ടൂറുകളിൽ ചേരുകയും ഒക്കെ ചെയ്യുന്ന യാത്രാ വ്യവസായത്തിനുള്ളിലെ ഒരിടം എന്നതാണ്. അമേരിക്കയും ഇംഗ്ലണ്ടും പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം ടൂറിസം വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. ഗൈഡുകളായിരിക്കും നമ്മെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു രാത്രി തങ്ങുന്ന രീതികൾ, ഇവന്റുകൾ ഇവയൊക്കെ ഈ ടൂറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, കൊളറാഡോയിലെ എസ്റ്റേറ്റ് പാർക്കിലുള്ള സ്റ്റാൻലി ഹോട്ടലാണ് US പ്രധാനപ്പെട്ട ഒരു പ്രേതബാധ ഉള്ളയിടം. UKയിലെ അത് ചില്ലിംഗ് ഹോം കാസിൽ ആയിരിക്കണം. ബ്രിട്ടനിലെ പ്രേതബാധയുള്ള ചരിത്രമുറങ്ങുന്ന കോട്ട എന്ന പേരിൽ ഈ സ്ഥലം കുപ്രസിദ്ധമാണ് കേട്ടോ. 2016 പബ്ലിഷ് ചെയ്ത ഒരു പഠനത്തിൽ 38% ആളുകളും അവരുടെ അവധിക്കാലങ്ങളിൽ പ്രേതയാത്രകളോ അല്ലെങ്കിൽ പ്രേതാലയങ്ങളെ വിസിറ്റ് ചെയ്യോ പോലുള്ള അസാധാരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി വരുന്നതായിട്ടും ഗവേഷകരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിലും എക്സൈറ്റ്മെന്റ് തോന്നിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 44% സഞ്ചാരികളും ഇത്തരം സ്ഥലങ്ങൾ തങ്ങളുടെ പ്രാഥമിക അവധിക്കാല ലക്ഷ്യസ്ഥാനങ്ങളായിട്ട് ചൂസ് ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ഇന്ത്യയിലെ പ്രേതബാധയുള്ള ലൊക്കേഷനുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, രാജസ്ഥാനിലെ ഭാങ്കഡ് കോട്ട, കുൽധാര ഗ്രാമം, കുർസിയോങ്ലെ ഡാവ് ഹിൽ, ഡുമാസ് ബീച്ച് ഇവയൊക്കെയാണ്. ഭാങ്കഡ് കോട്ട ഇക്കാര്യത്തിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. വൈകിട്ട് കോട്ടയ്ക്കകത്ത് പ്രവേശനം പോലും ഇല്ല എന്നാണ് പറയുന്നത്. ആൻഡ് നിഗൂഢതയിൽ പൊതിഞ്ഞ ഈ കോട്ട ഒരു മാന്ത്രികനാൽ ശപിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം. ഗുജറാത്തിലെ ഡുമാസ് ബീച്ച് ആണ് അടുത്തത് കേട്ടോ. ഇവിടെ വിസിറ്റേഴ്സിന് ആത്മാക്കളുടെ കുശുകുശുപ്പുകൾ കേൾക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ ഡൽഹി കുർസിയോങ്ലെ ഹിൽ സ്റ്റേഷനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഡാവ് ഹിൽ തലയില്ലാത്ത ആൺകുട്ടിയുടെ പ്രേതം വേട്ടയാടുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. രാജസ്ഥാനിലെ കുൽധാര വില്ലേജ് ആണ് അടുത്തതായിട്ട് വരുന്നത് കേട്ടോ. ജയ്സാൽമീറിനടുത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഈ ഒരു ഗ്രാമം നിഗൂഢതകളും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരു പ്ലേസ് ആണ്. നാടോടി കഥകൾ അനുസരിച്ച് കുൽധാര നിവാസികൾ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായിട്ടുള്ള ഒരു കഥയും പറഞ്ഞിട്ടുണ്ട്. അപ്പോ പോകാനായിട്ടാണ് തീരുമാനമെങ്കിൽ ഒരു കാര്യം കൺഫേം ചെയ്യുക, അതായത് ഇത്തരം ടൂറുകൾക്ക് പോകുന്നതിന് മുൻപായിട്ട് പ്രൊഫഷണലുകൾ നയിക്കുന്ന ടൂർ കമ്പനികളാണോ എന്ന് കൺഫേം ചെയ്യാട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ടേക്ക് എ ബ്രേക്ക്.
1: എത്ര തവണ യാത്ര ചെയ്താലും ഓരോ യാത്രയിലും പുതുമകൾ. മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി എത്താം. പർവ്വതങ്ങൾക്കും കടലിനും മീതെ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടുള്ള മേഘങ്ങൾക്കിടയിലൂടെയുള്ള അതിമനോഹരമായ ഒരു യാത്ര. വിമാനയാത്ര എന്ന് പറയുന്നത് യാത്രക്കാർക്ക് പ്രിയപ്പെട്ടതാകുന്നതിനുള്ള കാരണങ്ങൾ നിരവധിയാണല്ലേ. നമ്മുടെ ഭൂമിയിൽ ഇന്ന് വിമാനങ്ങൾ കടന്നു പോകാനായിട്ട് മടിക്കുന്ന ഒരിടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പസഫിക് സമുദ്രം. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ മൂന്നിലൊന്ന് പസഫിക് സമുദ്രമാണ്. 13,000 ആഴമുള്ള സമുദ്രം 155 മില്യൺ സ്ക്വയർ കിലോമീറ്ററോളമാണ് വ്യാപിച്ചു കിടക്കുന്നത്. 1520 മഗല്ലനാണ് സമുദ്രത്തിന് ശാന്തത കണ്ട് പസഫിക് എന്ന പേര് നൽകിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പേരിൽ ശാന്തമാണെങ്കിലും വിമാനങ്ങൾ പൊതുവെ പസഫിക് മുറിച്ചു കിടക്കാനായിട്ട് ധൈര്യപ്പെടാറില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് RJ അനാമിക. ദീർഘദൂരം വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് തന്നെ സമുദ്രത്തെ മുറിച്ചു കടക്കണമെങ്കിൽ അത്രത്തോളം തന്നെ ഇന്ധനക്ഷമത ആവശ്യമുണ്ട്. ദീർഘദൂര വിമാനങ്ങൾക്കെല്ലാം തന്നെ പറന്നുയർന്ന വഴിയിലിറങ്ങി ഇന്ധനം നിറച്ച് വീണ്ടും പറന്നുയരുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ പസഫിക് ലോകത്തെ ഏറ്റവും വലിയ സമുദ്രമായതുകൊണ്ട് തന്നെ അതിനുള്ള സാഹചര്യമില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അതുമാത്രമല്ല, അപ്രതീക്ഷിതമായിട്ടുള്ള കാലാവസ്ഥാ മാറ്റങ്ങളാണ് പസഫിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള കാലാവസ്ഥാ മാറ്റങ്ങളാണ് പസഫിക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിശക്തമായ കാറ്റ്, ചുഴലിക്കാറ്റുകൾ എന്നിവ എപ്പോൾ വേണമെങ്കിലും വെല്ലുവിളി ഉയർത്തിയേക്കാവുന്ന ഒന്നാണ്. കൂടാതെ എമർജൻസി ലാൻഡിംഗിന് സാധ്യതയുള്ള ആകാശ പാതകളാണ് എയർലൈൻ കമ്പനികൾ എല്ലായ്പ്പോഴും പ്രഥമ പരിഗണന നൽകുന്നത്. മെഡിക്കൽ എമർജൻസി, മറ്റ് സാങ്കേതിക തകരാറുകൾ എന്നിവയുണ്ടായിട്ടുണ്ടെങ്കിൽ ലാൻഡിംഗിന് കുറച്ച് തടസ്സം നേരിടാവുന്ന ഒന്നാണ്. രക്ഷാപ്രവർത്തനവും അത്ര ഈസി ആയിരിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ പസഫിക് സമുദ്രം മുറിച്ചു കിടക്കാനായിട്ട് വിമാനങ്ങൾ തയ്യാറാകാത്തതിന് പിന്നിലെ റീസണെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത്. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ മാത്രമല്ല ഗതാഗതങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇവയിൽ ചിലതൊക്കെ അവയുടെ ചരിത്രപരമായ പ്രത്യേകത കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അത്തരത്തിലൊന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ന്യൂയോർക്ക് നഗരത്തിലെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ. ഇതിനെക്കുറിച്ച് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. ന്യൂയോർക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അഥവാ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ 1913 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് മിഡ് ടൗൺ മാൻഹട്ടനിലെ ന്യൂയോർക്ക് സെൻട്രൽ ആൻഡ് ഹഡ്സൺ റിവർ റെയിൽ റോഡ്, ഹാർലെം റെയിൽ റോഡ്, ന്യൂ ഹാവൻ റെയിൽ റോഡ് എന്നിവയ്ക്കായിട്ട് ഒരു സെൻട്രൽ സ്റ്റേഷൻ സൃഷ്ടിക്കുന്ന പദ്ധതിയെക്കുറിച്ചുള്ള ആലോചന സ്റ്റാർട്ട് ചെയ്യുന്നത്. വാറൻ വൈറ്റ് മോർ എന്നിവർക്കൊപ്പം വാസ്തുവിദ്യാ സ്ഥാപനങ്ങളായിട്ടുള്ള റീഡ് ആൻഡ് സ്റ്റം ഇവ കൂടി ചേർന്നിട്ടാണ് ഈ വലിയ റെയിൽവേ സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, അക്കാദമിക് വാസ്തുവിദ്യാ ശൈലി ആയിട്ടുള്ള ബ്യൂക്സ് ആർട്ട് വാസ്തുവിദ്യയുടെ മാസ്റ്റർ പീസ് ആണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം. സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് 12 സ്വർണ്ണ ഇലകളുള്ള നക്ഷത്ര സമൂഹങ്ങളും 2500 നക്ഷത്ര ലൈറ്റുകളുമുള്ള അതിമനോഹരമായിട്ടുള്ള സീലി മ്യൂഴലും ഉണ്ട്. ഇത് വിസിറ്റേഴ്സിന് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണെന്ന് പറയാട്ടോ. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ബൂത്തിന് മുകളിലുള്ള 4 മുഖങ്ങളോട് കൂടിയിട്ടുള്ള ഓപ്പൽ ക്ലോക്ക് ആണ് ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്.

രഹസ്യ പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുള്ളതാണ്. വാൾഡോർഫ് അസ്റ്റോറിയ ഹോട്ടലിന് താഴെ സിറ്റുവേറ്റ് ചെയ്യുന്ന ട്രാക്ക് 61 ആ രഹസ്യ പ്ലാറ്റ്ഫോം. ഇത് യഥാർത്ഥത്തിൽ ന്യൂയോർക്ക് സിറ്റിക്കും വാഷിംഗ്ടൺ DC ഇടയിൽ രഹസ്യമായിട്ട് സഞ്ചരിക്കുന്നതിനായിട്ട് പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിനായിട്ട് നിർമ്മിച്ചതായിരുന്നു. ഈ ട്രാക്ക് പൊതുജനങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോ ഹോട്ടലിനടിയിലെ രഹസ്യ പ്ലാറ്റ്ഫോം അടക്കം 44 പ്ലാറ്റ്ഫോമുകൾ. ഇത് ലോകത്തിലെ ഏറ്റവും റെയിൽവേ സ്റ്റേഷന്റെ വിശേഷമായിരുന്നു നമ്മൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അടിപൊളി വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിയോട് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് ദാ RJ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ട് സുന്ദരനായിട്ട് കുട്ടപ്പനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. സോ ഇന്നത്തേക്ക് എനിക്ക് ഇവിടുന്ന് ബൈ പറഞ്ഞേ പറ്റൂ. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ ടേക്ക് എ ബ്രേക്ക് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫിൽ ശരീരത്തിന് ഏൽക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ കാലം മരുന്നാകാറുണ്ട്. എന്നാൽ മനസ്സിൽ തറയ്ക്കുന്ന ഓർമ്മകളുടെ മുള്ളുകൾ അങ്ങനെയല്ല. എത്ര കാലം കഴിഞ്ഞാലും എത്ര പുതിയ മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വന്നാലും വിജനമായ ഏതെങ്കിലും ഒരു രാത്രിയിൽ ആ ഓർമ്മ വന്ന് തൊടുമ്പോൾ ആ പഴയ മറവ് വീണ്ടും പൊട്ടിപ്പൊടിയും. ഓർമ്മകളോളം നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മെ തളർത്തുന്ന മറ്റൊന്നുമില്ല ഈ ലോകത്ത്. ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിൽ പോലും അന്ന് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ഓർമ്മിപ്പിച്ച് നമ്മളെ പെട്ടെന്ന് നിശബ്ദരാക്കാൻ ഈ ഓർമ്മകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ശരിയല്ലേ? കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പ്രണയം മനോഹരമാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ പ്രണയത്തേക്കാൾ ആഴമുള്ളത് അത് ബാക്കി വെച്ചു പോകുന്ന ഓർമ്മകൾക്കാണ്. കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്ന ചിരികളേക്കാൾ അവർ പോയി കഴിയുമ്പോൾ ബാക്കിയാകുന്ന ആ പഴയ മെസ്സേജുകളും നടന്നു തീർത്ത വഴികളും ഒന്നിച്ചു കേട്ട പാട്ടുകളുമാണ് നമ്മളെ ജീവനോടെ കൊല്ലുന്നത്. ഒരു കാലത്ത് നമ്മെ ഏറ്റവും സന്തോഷിപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. പ്രണയം നിലച്ചാലും ഈ ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല. അത് നമ്മെന്നും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സൗഹൃദം എന്നും നമുക്ക് തണലാണ്. എന്നാൽ ആ തണൽ നഷ്ടപ്പെടുമ്പോൾ ബാക്കിയാകുന്ന ആ ഓർമ്മകൾ അത്രമേൽ ഭാരമുള്ളതാണ്. ഒരിക്കൽ സകലതും തുറന്നു പറഞ്ഞിരുന്ന രാത്രിയുടെ വൈകിയാമങ്ങളിൽ ഒന്നിച്ച് ചിരിച്ചിരുന്ന ചില കൂട്ടുകാർ ഇന്ന് നമുക്ക് വെറും അപരിചിതരായി മാറിയിട്ടുണ്ടാവും. വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയാൽ പോലും ഒരു ചെറിയ പുഞ്ചിരിയിൽ ഒതുക്കേണ്ടി വരുന്ന ആ അവസ്ഥയുണ്ടല്ലോ, അത് തരുന്ന വേദന ഒരിക്കലും ചേർന്നില്ല. ഒരിക്കൽ നമ്മൾ എത്ര അടുത്തായിരുന്നു എന്ന ആ ഒരൊറ്റ ഓർമ്മ മതി ഏതൊരു മനുഷ്യനെയും അങ്ങ് തളർത്തിക്കളയാൻ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഓർമ്മകളുടെ ഏറ്റവും വലിയ ക്രൂരത എന്തെന്നാൽ അത് നമ്മളെ വർത്തമാനകാലത്ത് ജീവിക്കാൻ അനുവദിക്കില്ല എന്നതാണ്. ഇന്ന് നമുക്ക് മുന്നിൽ എത്രയൊക്കെ മനോഹരമായ നിമിഷങ്ങൾ വന്നാലും മനസ്സ് അറിയാതെ തന്നെ ആ ഭൂതകാലത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവും. കഴിഞ്ഞുപോയ നല്ല ദിവസങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഒരു തരത്തിൽ വേദനയാണ്. കാരണം ആ നല്ല ദിവസങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ എന്ന തിരിച്ചറിവ് നൽകുന്ന വിടവ് വളരെ വലുതാണ്. കൈവിട്ടുപോയ കാലത്തെ ഓർത്ത് കയ്യിലിരിക്കുന്ന കാലത്തെ മറന്നു പോകുന്ന അവസ്ഥയാണ് ഓരോ ഓർമ്മയും സൃഷ്ടിക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധി.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം മറവിയാണെന്ന് പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ മനസ്സ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. വേദനിപ്പിക്കുന്ന ഒരു സംഭവത്തെയോ ഒരു വാക്കിനെയോ മറക്കാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് വേരൂടും. ശരിക്കും നമ്മൾ തോറ്റുപോകുന്നത് ഓർമ്മയോടല്ല, മറക്കാൻ കഴിയാത്ത നമ്മുടെ സ്വന്തം മനസ്സിനോടാണ്. ആ വേദനയ്ക്ക് മുന്നിൽ മറ്റേത് ശാരീരിക വേദനയും തോറ്റുമാറും. ശരിയല്ലേ? കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പകലുകളിൽ ജോലി തിരക്കുകളിലും ആളുകൾക്കിടയിലും നമ്മൾ മറന്നുവെക്കുന്ന പലതും രാത്രിയുടെ ഈ വിചനത്തിലാണ് ഉയർന്നെഴുന്നേൽക്കുന്നത്. വെളിച്ചമണയുമ്പോൾ, ചുറ്റുമുള്ള ശബ്ദങ്ങൾ അടങ്ങുമ്പോൾ, മനസ്സ് ഓർമ്മകളുടെ ഒരു വലിയ കടലായി മാറും. പഴയ വാഗ്ദാനങ്ങൾ, നിഷ്ഫലമായ പ്രതീക്ഷകൾ, കണ്ണു നിറയിച്ച നിമിഷങ്ങൾ, ഇവയെല്ലാം ഒന്നൊന്നായി മുന്നിലെത്തും. ആരും കാണാതെ തലയണയിൽ മുഖമാമർത്തി കരയുന്ന എത്രയോ മനുഷ്യർ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ടാവും. അവർക്ക് കൂട്ടിരിക്കുന്നത് ഈ ഓർമ്മകൾ തരുന്ന അദൃശ്യമായ വേദന മാത്രമാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഓർമ്മകൾ എത്ര തന്നെ വേദനിപ്പിച്ചാലും അവ തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വേദന തരുന്ന ഓർമ്മകളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിയില്ലായിരിക്കാം. പക്ഷേ അവയോടൊപ്പം ജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഓർമ്മകളുടെ ഭാരം പേറി നടക്കുമ്പോഴും പുതിയ നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാൻ നമ്മൾ മടിക്കരുത്. ഈ രാത്രിയിൽ ഓർമ്മകളുടെ വേദനയിൽ നീറുന്ന എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ആ ഓർമ്മയെ മറക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.